रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗിലേക്കാണ് നമ്മളിങ്ങനെ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് നല്ല കാര്യങ്ങൾ മാത്രം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഓർമ്മകൾ ഈ ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ചിന്തകൾ എപ്പോഴും ശരിയായിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ആ തെറ്റുകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. അല്ലാതെ ആ ഒരു തെറ്റിൽ അതോടുകൂടി ജീവിതം തീർന്നു എന്ന് വിചാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് വിചാരിക്കാൻ പാടില്ല. തെറ്റുകൾ സംഭവിച്ചോട്ടെ, നമുക്ക് അതിൽ നിന്നും പഠിക്കാലോ. അപ്പൊ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കാനായിരിക്കാം ചിലപ്പോ അങ്ങനെ ഒരു ചാൻസ് നമ്മുടെ മുന്നിൽ തരുന്നത് പോലും. അപ്പൊ നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി അതിലൊരു എക്സ്പീരിയൻസ് ആവുന്ന മാത്രമേ കാണാൻ പാടുള്ളൂ. അല്ലാതെ തോൽവികൾ ഒരിക്കലും ഒന്നിൻ്റെയും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. അപ്പോ ഈ ഒരു ദിവസം നമ്മൾ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഫെയിലിയർ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ തുടക്കമായി മാറട്ടെ. ഇന്നലെ വരെ കഴിഞ്ഞതെല്ലാം ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. ഇന്ന് പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അതിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എനിവേ, നല്ലൊരു ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെ കുറ്റങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് പറഞ്ഞിരുന്നത് ആരാണ്? നമ്മുടെ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് ഇപ്പോ നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറയായിരിക്കും, അല്ലെങ്കിൽ കോളേജ് മേറ്റ്സ് എന്ന് പറയായിരിക്കും. കാരണം അത് ഒരുപാടൊരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വർക്ക് സ്പേസിലുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ബിസി ആണല്ലോ. അപ്പൊ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയം മാത്രമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്കൂൾ ലൈഫിലെയോ കോളേജ് ലൈഫിലെയോ ഫ്രണ്ട്ഷിപ്പുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്കൂൾ മേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളേജ് മേറ്റ് ആയിരിക്കാം. പക്ഷെ എന്ന് കരുതി വർക്ക് സ്പേസിലുള്ള റിലേഷൻഷിപ്സും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. പക്ഷേ അത് ഒരു ഷോർട്ട് ടേമിലായിട്ട് നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇവരിൽ ആരാണ് നമ്മുടെ കുറ്റങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് പറയുന്നത്? ഈ ഫ്രണ്ട്സ് തന്നെ പല സ്ഥലങ്ങളിലുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിലും എല്ലാവരുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഒരു കൂട്ടരുടെ കൂടെ നമ്മൾ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും, ചില കൂട്ടരുടെ കൂടെ വളരെ കുറച്ചായിരിക്കും. അപ്പൊ ഇതിൽ ആരാണ് നമ്മുടെ കുറ്റങ്ങൾ കാണുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത്? റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. കൂടെ ഞാൻ ചച്ചു.

നമ്മുടെ മുന്നിൽ നിന്നും ഒരാൾ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളത് അവരോട് പറയുമോ ഇല്ലയോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് എല്ലാവരോടും നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ നിന്ന് ഒരാൾ വളരെ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്നു, വളരെ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നു, ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. പക്ഷേ അവരെ നമ്മളെക്കാൾ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അവരോട് താങ്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതേസമയം ആ സ്ഥാനത്ത് നമ്മുടെ ഒരു കൊലീഗ് ആയിക്കോട്ടെ, നമ്മൾ പോയിട്ട് പറയും, എടാ നീ എന്തോന്നാളെ കാണിക്കുന്നത്, ഇതൊക്കെ തെറ്റാണ് നീ ചെയ്യുന്നത്, ഇത് മണ്ടത്തരമാണെന്ന് നമ്മൾ ചിലപ്പോൾ പറയായിരിക്കും. പക്ഷേ അപ്പോഴും നമുക്ക് ഫ്രീഡം ഉള്ളവരോട് മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ. നമ്മുടെ കൂടെ ഇരുന്ന നമ്മുടെ ഒരു ടീമിലുള്ള ഒരാൾ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ മടിക്കാറുണ്ട്, അയ്യോ ഞാനത് പറഞ്ഞാൽ അവനെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവന് ഫീൽ ചെയ്യുമോ. അങ്ങനെ നമ്മൾക്ക് ഒരാളുടെ തെറ്റ് കണ്ടാൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കാറല്ലേ പതിവ്? ആണോ അല്ലയോ? കേൾക്കുന്നത് റേഡിയോ സിനിമയാണ്. സ്റ്റേ ട്യൂൻഡ്.

ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റാറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു തെറ്റ് കാണുമ്പോ നമ്മളോട് ആരാ വന്നിട്ട് പറയുക, എടാ നീ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അറിയാതെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഒക്കെ പറ്റുമ്പോ അത് കയ്യും കെട്ടി നോക്കി നിന്നിട്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ പറയുന്നത് ഒരിക്കലും നല്ലൊരു ഫ്രണ്ട് അല്ലല്ലോ. പകരം തെറ്റാണെന്ന് നമ്മളോട് പറയുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയെങ്കിലും നമ്മൾക്ക് കൊണ്ടു തരുന്നതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഇതെല്ലാം കണ്ടിട്ട് മാറി നിന്ന് ചിലപ്പോൾ ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ പേടിച്ചിട്ട് പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾക്ക് വിഷമം വന്നിട്ട് വരുമോന്ന് കരുതിയിട്ട് പറയാത്ത ആൾക്കാരുണ്ടാകും. പക്ഷെ അതൊന്നും നല്ല സൗഹൃദങ്ങളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമായിരിക്കും. കാരണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, അതല്ലേ യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. പക്ഷേ അത് സംസാരിക്കുന്ന രീതിയുണ്ട്. ഒരാളെയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അയാളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലോ അയാളുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമേ ഒരാളുടെ തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പാടുള്ളൂ. ഇങ്ങനെയല്ലേ നമ്മളോടും ചെയ്യാറ്? നമ്മൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളോട് അങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന നല്ലൊരു സുഹൃത്ത് നമ്മൾക്കുമില്ലേ? യെസ്, അതാണ്. ഈ തെറ്റുകളൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂടാവാതെ അത് ശരിയാണോ തെറ്റാണോ എന്ന് കൂടി ഒന്ന് അറിഞ്ഞു നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തെറ്റുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ. സ്റ്റേ ട്യൂൻഡ്.

മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. വെള്ളിമൂങ്ങ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ് കേട്ടോ. ഒരു പുതിയ ദിവസമാണ്, May 12th, ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് വളരെ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ

സമയത്ത് നമ്മൾ ചിലപ്പം ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മളോട് പറയാറുണ്ട്, അതൊക്കെ അങ്ങ് പോട്ടെന്ന്, അതൊക്കെ നീ മനസ്സിൽ നിന്ന് അങ്ങ് മായ്ച്ചു കള എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഡയലോഗ് കേൾക്കാറുണ്ടല്ലേ. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലുള്ള പരാജയങ്ങളോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരിക്കലും മനസ്സിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മായ്ച്ച് കളയേണ്ട എന്ന് പറയുന്ന ഒരു തിയറി കൂടിയുണ്ട് കേട്ടോ. അതായത് ഓർമ്മയിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് നിലകൊള്ളണം എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പരാജയം നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളത് പല ആവർത്തി നമ്മുടെ മനസ്സിലൂടെ നമുക്ക് ചോദിക്കാം. ലഭിക്കുന്ന ഉത്തരങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പരിശോധിക്കാം. അപ്പം മാത്രമേ ഉള്ളൂ വീഴ്ചകളിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളെപ്പോഴും കേൾക്കാറില്ലേ വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്, അത് ഇതാണ്. അത്തരം പരാജയങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് അതിനെ മറക്കാതെ അതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രമിക്കുക, അതിനായിട്ട് നമ്മളുടെ പരിശ്രമങ്ങൾ ഉണ്ടാവുക, അങ്ങനെ വിജയത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ ആ ഒരു കുഞ്ഞ് ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ ചോദിക്കാനായിട്ടുണ്ട്. വേഗം മെസ്സേജുകൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ ആകാശദൂത് എന്ന സിനിമയിലെ പാട്ടാണ് കേൾക്കുന്നത് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്, 6 മിനിറ്റ് അല്ല 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ടൈം ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. കുട്ടികൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുഞ്ഞു ചോദ്യത്തിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട് അല്ലേ. പെട്ടെന്ന് അതിലേക്കൊക്കെ വരാട്ടോ. അതിന് മുൻപായിട്ട് ഈ പാട്ട് കൂടി നമ്മളൊന്ന് കേട്ട് ആസ്വദിക്കുകയാണ്. മോർണിംഗ് സവാരിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഷാജഹാൻ ബിനോയ് കൂടെ തന്നെ ഒരുപാട് പേരുടെ നല്ല മോർണിംഗ്. ജിംഷാദ് പറയുന്നു, ഗുഡ് മോർണിംഗ്, ടുഡേ ആസ്ട്രിന്റെ ബർത്ത്ഡേ ആണ്, ബിർല സ്കൂളില് ഗ്രേഡ് 2 പഠിക്കുകയാണ് കേട്ടോ. ആസ്ട്രിന് നമ്മളുടെ എല്ലാവരുടെയും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

റിയാസ് കൂർഗിന്റെ മെസ്സേജ് ഉണ്ട്, എന്തൊക്കെയുണ്ട് നിസ്സാ വിശേഷങ്ങൾ, എങ്ങനെയുണ്ട് ഹെൽത്ത് പോകുന്നു, എങ്ങനെ ചോദിക്കുന്നു. വലിയ കുഴപ്പമില്ല, ശബ്ദത്തിൽ ഒരു ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നില്ലേ, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് ചെറിയൊരു മാറ്റം തോന്നിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് മുകേഷ് ആണ്. ഗുഡ് മോർണിംഗ് മുകേഷ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. അരുൺ എസ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അരുൺ എസിനും നല്ലൊരു മോർണിംഗ് പറയുന്നു. ഇഷാനിക്കുട്ടി ഗുഡ് മോർണിംഗ് കേട്ടോ, നല്ലൊരു ഡേ. നെക്സ്റ്റ് ഹാപ്പി നേഴ്സസ് ഡേ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ട്, നമ്മൾ അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓൾവിലി എവ്ലിൻ അവരാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. രംഷാദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഒരു ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം മോൻ ആമിൻ മുഹമ്മദ് എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. എം എസിൽ പഠിക്കുകയാണ്, വരത്തൻ മൂവിയിലെ പാട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. വരത്തൻ മൂവിയിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മോനും വളരെ വളരെ സ്പെഷ്യലായൊരു ഒരു ഒരു ഹാപ്പി ബർത്ത് ഡേ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു. മോൻ്റെ പേര് അമീൻ മുഹമ്മദ് എന്നാണ്, എം എസ് ല് പഠിക്കുകയാണ്. റംഷാദാണ് സ്നേഹത്തോടെ അവിശ്വസിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹാരിസ് ഇപി പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ്സ, വെരി വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു മാസത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു, ഇപ്പോൾ ഡേ ഡ്യൂട്ടിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, നമ്മളൊക്കെ സുഖമായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹാരിസ് എടവനക്കാടാണ് ആ മെസ്സേജ് അയക്കുന്നത്. നെക്സ്റ്റ് ദോഹ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാമോ എന്ന് ചോദിക്കുന്നു. അൽസയാൻ മാലിക് എന്നുകൂടി പറഞ്ഞിട്ട് ഷംസാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദോഹ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും വളരെ വളരെ സ്പെഷ്യലായൊരു ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഡേ വളരെ വളരെ സ്പെഷ്യലാണ് എന്ന് പറയുന്നു. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ അസ് ആസ് വി ആർ സെലിബ്രേറ്റിംഗ് അവർ ലിറ്റിൽ സിസ്റ്റർ ജോവ്ലിൻസ് ബർത്ത്ഡേ. ഓ, അടിപൊളി. മിയക്കുട്ടി എന്നാണ് ജോവ്ലിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പം മിയക്കുട്ടിക്കും വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ വളരെ സ്നേഹത്തോടുകൂടി നമ്മളെ വിഷ് ചെയ്യുന്നു. ക്യാൻ യു വിഷ് ഹെയർ എ വണ്ടർഫുൾ ഡേ ടുഡേ എന്ന് പറയുന്നു. പിന്നെ വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആണല്ലോ, അപ്പം നമ്മളുടെ പേരൻസിനും സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ പേരൻസിന് സ്പെഷ്യൽ വിഷസ് കൂടെ നമ്മുടെ മിയക്കുട്ടിക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

ജാസിം ഗുഡ് മോർണിംഗ് പറയുന്നത് വെരി വെരി ഗുഡ് മോർണിംഗ്. ജാസിം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡീറിംഗ് റോഡിൽ നിന്ന് ഷമാൽ റോഡ് പോകുമ്പോൾ മിഡ്മാക്ക് റൗണ്ട് അബൌട്ടിന്റെ ആ ഒരു ഏരിയയിൽ വളരെ സ്ലോ മൂവിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വഴി പോകുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ജാസിമാണ് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ജാസിം എന്നുകൂടി പറയുന്നു. ആഷിഖ് ഭീമൻ ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ നേഴ്സസിനും ഹാപ്പി നേഴ്സസ് ഡേ എന്നുകൂടി പറഞ്ഞിട്ട് ആ ഒരു സ്പെഷ്യൽ വിഷസ് ആണ് ആഷിഖ് ഷെയർ ചെയ്തിട്ടുള്ളത്. സന്തോഷ് പി വിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട് സന്തോഷിന്റെ അക്കൗണ്ടിൽ നിന്നും. ആദ്യം ഏജൻ അൽന എല്ലാവരും എത്തിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നല്ലൊരു ഫോട്ടോ ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോകട്ടോ. ഇന്നത്തെ ദിവസം ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലേ, കാരണം ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഒരു ഒരു മേഖലയാണ് നേഴ്സസ് എന്ന് പറയുന്നത്, നേഴ്സുമാർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും സ്നേഹത്തോടെ വിശ്വസ് പറയുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദ ലേഡി വിത്ത് ദ ലാംപ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിളക്കേന്തിയ വനിത എന്നൊക്കെ പറയാം. അങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? കുട്ടീസിൻ്റെ അടുത്താണ് ചോദ്യം, വലിയവർക്ക് ഓൾറെഡി ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ കുട്ടീസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തോളൂ. ആ ഫോട്ടോസൊക്കെ ഇമേജസിലേക്ക് പോയിട്ടത് ആരാണ്, എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് കുറച്ചൊക്കെ ഒന്ന് വായിച്ചു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ലേഡി വിത്ത് ദ ലാംപ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. സെർച്ച് ചെയ്തോളൂ, ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ കേട്ടോ. തത്ത ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ജിസൽ ആൻഡ് ജിയാൻ എത്തിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് ചോദിക്കുന്നത്. ഓക്കെയാണ് ജിസലും ജിയാനും, താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈസ് ആണ്. ഫൈസിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു സ്വീറ്റ് ഡേ വിഷ് ചെയ്യുന്നത് പറഞ്ഞിട്ട് സേറേം നോ നോഴയാണ് ജോയിൻ ചെയ്യുന്നത്. ആഹാ, അടിപൊളി ഗംഭീരമായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നെക്സ്റ്റ് അജു വെട്ടിയാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ആളുടെ മെസ്സേജ്. എനിക്ക് തന്നെ ഇന്നത്തെ നേഴ്സ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറിപ്പാണ് അയച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് വരാം കേട്ടോ, കാരണം അത് ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ ആ മെസ്സേജിലേക്ക്. ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്കും നമ്മൾ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. കുറച്ച് മുന്നേ അടുത്ത് വരത്തൻ മൂവിയിലെ പാട്ട് ചോദിച്ചില്ലേ, നസ്രിയ പാടിയ പാട്ട് വരുന്നുണ്ട് പുതിയൊരു പാതയിൽ. മോർണിംഗ് സവാരിയിൽ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is Shweta Menon. You're listening to Kattan's favorite radio station, Kettu Kuttu Kuda.
3: Radio Suno 91.1.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. ഒരു ചെറിയ ചോദ്യമാണ് ചോദിച്ചത്. എല്ലാവരും വളരെ വളരെ സിമ്പിളായിട്ട് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദ ലേഡി വിത്ത് ദ ലാംപ് അല്ലെങ്കിൽ വിളക്കേന്തിയ വനിത എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു. നെക്സ്റ്റ് മെസ്സേജ് അജു വെട്ടിയാർ, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. May 12 കരുണയുടെയും സ്നേഹത്തിൻ്റെയും കാവലാളുകളായ എല്ലാ നഴ്സുമാർക്കും എൻ്റെ വൈഫ് ഷിൻസി അജു, സഹോദരി അഞ്ചുമോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നഴ്സസ് ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ വിഷസ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. കെവിൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഇന്ന് ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ്, ആൾക്ക് വിഷസ് കൊടുക്കാമോ എന്ന് പറയുന്നു. ദ സ്നേഹത്തോടെ

ഹാപ്പി ബർത്ത്ഡേ സോജു. നെക്സ്റ്റ് ജിഷാ ജിസിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ. നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈഡൻ ആഡം അൽന അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഷബീറാണ്. ഷബീറിന്റെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് ഷഹാനാണ് മെസ്സേജ് ചെയ്യുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. ഓൾവിൽ എവ്ലിൻ റൈറ്റ് ആൻസർ തന്നെയാണ് അയച്ചിട്ടുള്ളത്. മിൽസിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓക്കെ ഓക്കെ. നേഴ്സസ് എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഇതിൽ ആരാണ് മിൽസി എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പം ബൈ മിൽസി. ഒരു നല്ല കോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഹാപ്പി നേഴ്സസ് ഡേ ടു എവറി നേഴ്സ് ഹൂ വർക്ക്സ് വിത്ത് കൈൻഡ്നസ് കറേജ് ആൻഡ് ഡെഡിക്കേഷൻ എവറി സിംഗിൾ ഡേ ആൻഡ് ടു മീ ഓൾസോ. ഓക്കെ, അപ്പം മിൽസി ഒരു നേഴ്സ് ആണല്ലേ. ഓക്കെ, എനിക്കൊരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം മിൽസിക്കും വളരെ സ്പെഷ്യലായ ഒരു നേഴ്സസ് ഡേ വിഷസ് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നത് കേട്ടോ. കൂടെ തന്നെ മണിയുമച്ചിങ്ങൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പ്രശാന്ത് ഗുഡ് മോർണിംഗ് നിസാ, സുഖമായിരിക്കുന്നു? ഓ, സുഖമായിട്ട് പോകുന്നു. എന്താണ് പ്രശാന്തിൻ്റെ വിശേഷങ്ങൾ? അടിപൊളിയല്ലേ. ഷംസുദ്ദീൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറയുന്നു. ഡോക്ടർ ഷംസീറിൻ്റെ മെസ്സേജ്. അലിൻ ഇസ് അസീനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും റൈറ്റ് ആൻസർ അവർ അയക്കുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയാണ്? ഇസബൽ, സാവിയോ, ഇവാനയാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. സുബിൻ്റെ മെസ്സേജ്. ഡാൻ ക്രിസ്റ്റോ സുബിനും ഈത്തൻ മാത്യൂസ് സുബിനുമാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നു അവർക്കും. അവരുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വിജയൻ ആർ എസ് ഈ ദിവസത്തിൻ്റെ സ്പെഷ്യൽ ഡേ മുഴുവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ഹർഷിക്കാനന്ദിക്ക റൈറ്റ് ആൻസറാണ് കേട്ടോ. കൂടെ നമ്മുടെ റിയാസ് പറയുന്നൊരു പാട്ടാണ്, ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. റിയാസെ അക്ഷര അക്ഷജ് എത്തിയിട്ടുണ്ട്.

ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി ഗുഡ് മോർണിംഗ് ഷംസിന്റെ അക്കൗണ്ടിൽ നിന്നും അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കും റൈറ്റ് ആൻസർ തെറ്റിട്ടില്ല കേട്ടോ. സലീം എത്തിയിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. ഇന്റർനാഷണൽ നഴ്സസ് ഡേ, സുഖമാണോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സലീം മൂക്കുതല ജോയിൻ ചെയ്യുന്നത്. സജീഷ് മോഹന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു. നൈക്ക നിയാൻ ആണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ, അവർ ഐഡിയയിൽ പഠിക്കുകയാണ്, അവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ വരുന്നത് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ആണ്, വെരി വെരി ഗുഡ് മോർണിംഗ്. പേരും കാര്യങ്ങളൊന്നും ഇല്ല, എനിവേ ഗുഡ് മോർണിംഗ് പറയുന്നു. സ്റ്റീവൻ ആൻഡ് സേറ എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ സൂര്യദർശ് ദിനേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് മുഹമ്മദ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹിസാ മെഹറിനും റയാനും ആണ് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് നിസ, ശ്രീഷ് എത്തുന്നു, വെരി ഗുഡ് മോർണിംഗ് ശ്രീഷ്. നാസർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. റിഷാൽ എത്തുന്നു, ഐഷക്കുട്ടിയാണ്, ഐഷയും ശ്രേയാണ് ഇന്ന് മെസ്സേജ് അയക്കുന്ന എം ഇ എസിൽ നിന്നും. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് തൊമ്മിയുടെ അപ്പൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഹാപ്പി നഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഒരു കളിപ്പ് മോഡിലാണല്ലോ ആളിന്ന് നിൽക്കുന്നത്, എന്ത് പറ്റി? അപ്പോൾ എന്തായാലും മോനും നല്ലൊരു ഡേ സ്നേഹത്തോടെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ലേഡി വിത്ത് ദ ലാംപ്, അത് ഏത്, അത് ആരെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. കൂടെ വരുന്ന പാട്ട് ഇഷ്ക് സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. സിത് ശ്രീറാമും നേഹായസ് നായരും ചേർന്ന് പാടിയൊരു നല്ല പാട്ടാണ്. ആരാധ്യക്കുട്ടി ജോയിൻ ചെയ്യുന്നു. ആരാധ്യ അഭിലാഷിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. ചോദ്യം അറിയാലോ, ദ ലേഡി വിത്ത് ദ ലാംപ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക്.

0: frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Morning Safari.
3: Malabar Golden Diamonds Morning Safari,
4: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

കീർത്തി ചക്ര മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇതാ ഇപ്പൊ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. സജീഷിന്റെ മെസ്സേജ് ഉണ്ട്, എല്ലാ മാലാഖമാർക്കും ആശംസകൾ, സ്പെഷ്യലി ഇരട്ടിക്കൂട്ടം നഴ്സസിനും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജോഷ്നയ്ക്കും വിഷസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സജീഷ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ആരാധ്യക്കുട്ടിക്ക് ഗുഡ് മോർണിംഗ്. റജി വയനാട് എത്തിയിട്ടുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്നു, അസുഖങ്ങളൊക്കെ മാറിയെന്ന് ചോദിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അമാൽഡ ആൻഡ് ഐ മലിന എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. മീ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു കേട്ടോ. പേരെന്താണ് എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. ഷബാന എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസറാണ്. നമ്മുടെ ആഹിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇയാൻ ഇവ ഇസ ആണ്, വെരി ഗുഡ് മോർണിംഗ്, അവരും റൈറ്റായിട്ട് തന്നെ അയക്കുന്നു. അബ്ദുൾ റഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ റഫയാണ്, റഫ ശാന്തിനികേതനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡാഡ് റഹീം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അജീഷ് വയലിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻസറാണ്. അർണവും അവന്നിയുമാണ് റൈറ്റ് ആൻസർ അയക്കുന്നത്, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അവന്തിക്ക് കുട്ടിയാണ്, എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്നാണ് മോളുടെ ഒരു നല്ല വിഷസ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന അൽജു റൈറ്റ് ആൻസർ തന്നെയാണ്, ഹാപ്പി നേഴ്സസ് ഡേ ടു ഓൾ ഡിയർ നേഴ്സസ് എന്ന് കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഹൈസ കുട്ടിയാണ്, ഹൈസ നസൽ ആണ് ജോയിൻ ചെയ്യുന്നത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു വിഷസ് ഉണ്ടായിരുന്നു അല്ലേ, യെസ്റ്റർഡേ ഷബീറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരു ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ഷബീറിനൊരു ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയുന്നു. കൂടെ തന്നെ അവർ പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, നേഴ്സസ് എത്രമാത്രം നമ്മുടെ ലൈഫിൽ റിയൽ ഹീറോസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷാജിദ് അയച്ചു തരുന്നുണ്ട്. കൂടെ റൈറ്റ് ആൻസർ അയച്ചിട്ട് ഫയാസ്, ഫാരിസ്, അഭിമോൻ, ആര്യ, ഇഷാന, റേച്ചൽ, റഫ ആൻഡ് സാജിദ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നടാഷ കുട്ടി എത്തുന്നു, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സെയ്റ ഡെറിക് ജോയിൻ ചെയ്യുന്നുണ്ട്, സെയ്റ കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് പറയുന്നു. കൂടെ നൌഷാദ് ജോയിൻ ചെയ്യുന്നുണ്ട്, നൌഷാദിൻ്റെയും റൈറ്റ് ആൻസർ നൗറിനും നസ്റിനുമാണ് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ബ്ലസൻ ബെന്നി നെക്സ്റ്റ്, ഓക്കെ, ഇതാരൊക്കെയാണെന്നറിയോ, ബി ഫാമിലിയാണ് കേട്ടോ. നമ്മളുടെ അടുത്ത് നേരത്തെ ഒരിക്കലും ഇവരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബെൻലിൻ ബ്ലസൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ബെനീറ്റ ബ്ലസൻ ബ്രട്ട്ലിൻ ബ്ലസൻ MES ഇന്ത്യൻ സ്കൂൾ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു അടിപൊളി ഫോട്ടോയും കൂടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര ആശ്വാസത്തോടുകൂടി സ്കൂളിലേക്ക് പോകുന്നൊരു ഫീലുണ്ട് മൊത്തത്തിൽ. ആ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്നൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടിസ്പിൻ ആൻറ്റീസ ഒലിവ് സ്കൂളിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ലഞ്ചുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തുന്നു. ഞാൻ വിചാരിച്ചു കേട്ടോ മെസ്സേജൊക്കെ കഴിഞ്ഞു എന്ന്, ഇല്ല കേട്ടോ, ഇനിയുണ്ട്, കുറച്ച് പേരുടെ മെസ്സേജസ് കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജുണ്ട്, പേരില്ല. കൂടെ തന്നെ ഈത്തൽ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം നേഴ്സ് ഹൻമാസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ട്, ഹെലൻ ചോദിക്കുന്നത് എന്താണ് ചോദ്യം. ചോദ്യം ഇതായിരുന്നു, ദ ലേഡി വിത്ത് ദ ലാംപ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള വളരെ സിമ്പിളായൊരു ചോദ്യമാണ് ചോദിച്ചത്. നൌഷാദ് കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷിഫ ഗുഡ് മോർണിംഗ് പറയുന്നു. ഹവയും അമാനുമാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. റെജി വയനാട് അടുത്തൊരു മെസ്സേജ് അയക്കുന്നുണ്ടല്ലേ. നിസ ഓക്കെ, ഞാനും എൻ്റെ ഓക്കെ നേഴ്സാണല്ലേ വൈഫ്, റെജി വയനാട് മെസ്സേജ് ചെയ്യുന്നു. ഹാപ്പി നേഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ കൂടെയുള്ള ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കെൻസ കുട്ടിയും ഹെസ്ലിനുമാണ് ഐഡിയിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നത്. നിസമ്മ വന്നോ എന്നാൽ പിന്നെ ഹാവ് എ ബ്ലസ്ഡ് മോർണിംഗ്. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്, വെരി ഗുഡ് മോർണിംഗ്. അരുൺ തോമസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അൽബീഷിൻ്റെ വക മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി നേഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോ അൽബീഷ് അയക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, അൽബീഷ അടിപൊളിയായിട്ടുണ്ട്. സിജു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും സാങ്ക്ട്ര എയ്തൻ എൽവിൻ ആഡോൺ അവ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ, എല്ലാവരും ഒരു ഫുൾ ടീമാണ് കേട്ടോ, ഒരു ഗ്യാങ് ആയിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടിപൊളി. സക്കീർ ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. കൃപ അനുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, എല്ലാ നേഴ്സസിനും കൃപ അനു ഹാപ്പി നേഴ്സസ് ഡേ, വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ഷമീർ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷംസിൻ്റെ മെസ്സേജും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും കൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. സാരംഗും സുധീവും ജോയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതായിരുന്നു കേട്ടോ, ദ ലേഡി വിത്ത് ദ ലാംപ് എന്നറിയപ്പെടുന്നത് ആരാണ്, ആരെയാണ് നമ്മൾ അങ്ങനെ പറയാം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിളക്കേന്തിയ വനിത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, നല്ലൊരു ട്രാൻസ്ലേഷൻ അതാണ്. ഓക്കെ, അപ്പം അത് അങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഹെലൻ കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് നിസ ആൻസർ ഇതല്ലേ എന്ന് ചോദിച്ചിട്ട് ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ കറക്റ്റാണ് കേട്ടോ.
കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. ഓക്കെ, കൃപയും റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രയാഗയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പ്രയാഗയ്ക്കും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് നെസ്സ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറ്റിച്ച സിസ്റ്റർമാർക്ക് ഹാപ്പി നേഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് അജീഷ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു തവണത്തെ ഒരു നേഴ്സസ് ഡേ സ്പെഷ്യൽ ഇത് ഒരു ഓഡിയോ ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് ഇത് വായിച്ചപ്പോൾ എനിക്കതാ പെട്ടെന്ന് ഓർമ്മ വന്നത്. ലിജോ ജേക്കബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ലിജോ ഒരു നേഴ്സാണ് അല്ലേ. ഓക്കെ, ഞാൻ ലിജോനെ തിരിച്ചു വിളിക്കാം കേട്ടോ. എല്ലാ നേഴ്സസിനും വളരെ സ്പെഷ്യലായിട്ട് ഉള്ള വിഷസ് ലിജോ ജേക്കബ് പറയുന്നുണ്ട്. ഓക്കെ, അഹമ്മദിലാണല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും നൗഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ബിനു റാഫേൽ ഹാപ്പി നേഴ്സസ് ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ കേട്ടു പോകുന്ന നേഴ്സസ് ആരൊക്കെ കേട്ടിപ്പോൾ പോകുന്നുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് സുനോ ബോളിവുഡ്.

രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: നഴ്സസ് ഡേയുടെ സ്നേഹം നിറയുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളൊരു നേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു മെസ്സേജ് അയക്കാം കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിയർ വൺസിന്, നിങ്ങളുടെ വൈഫ് നേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സ് നേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ള നല്ല നല്ല വിഷസ് കൊടുക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സർക്കിളിൽ നേഴ്സുമാരായിട്ടുള്ളത് ആരാണ്? നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണോ അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ ആരാണ് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ആ ഒരു നേഴ്സ് എന്നുള്ളത് കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. കൂടെ ഒരുപാട് പേരുടെ വിഷസ് ഉണ്ട്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ നേഴ്സിന് ഒരു വിഷസ് പറയണം. ബസ് നമ്പർ 30 എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ചേർന്നിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. മായ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. റോസ് ഫാമിലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നേഴ്സസ് ഡേ, ഓക്കെ, ഹാപ്പി നേഴ്സസ് ഡേ മൈ ഡിയർ വൈഫ്. റൂബിക്കൊരു വിഷ് അറിയിക്കൂ, ഒരു സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശമായ വിളെ വെള്ളം സിനിമയിലെ പാട്ടാണ് കേട്ടോ. സാജു ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പം വൈഫ് റൂബിക്കുള്ള സ്പെഷ്യൽ വിഷസാണ് സാജു സ്പെഷ്യലി പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ആ ഒരു നേഴ്സ് ആരാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ചോദിച്ചു പോകുവാണ് കേട്ടോ. കൂടെ തന്നെ വീർവിരാജ് അവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ നോബൽ സ്കൂളിൽ നിന്ന് അങ്കിത് അഴപ്പിത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസറാണ് അയച്ചത്. നമ്മൾ നേരത്തെ തന്നെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദ ലേഡി വിത്ത് ദ ലാമ്പ് അല്ലെങ്കിൽ വിളക്കേന്തിയ വനിത എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള ചോദ്യമായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഉത്തരമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. തീർച്ചയായിട്ടും ഈ ദിവസവുമായിട്ട് ഏറ്റവും കണക്റ്റഡായി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിനുമായിട്ട് കുറച്ച് പേരുടെ മെസ്സേജ് ഉണ്ട്. ഫൈസൽ യോയോ പറയുന്നു, നാട്ടിൽ പോയേച്ചും വരാം, മുണ്ടെടുത്ത് പോകാൻ പറ്റുമോ സക്കീർ ഭായിക്ക് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഫൈസൽ യോയോ നാട്ടിലേക്ക് പോവുകയാണ്. ഹാപ്പി ജേണി, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. അവിടെ നിന്നുള്ള ഒരു ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ട് നാട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ എന്നുകൂടി സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് വെക്കേഷനൊക്കെ തകർക്കട്ടെ എന്ന് പറയുന്നു. കൂടെ തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് നേഴ്സസ് ഡേ ആശംസകൾ. ആരാ മെസ്സേജ് അയക്കുന്നത്? ജഗനും ദിയ മോനിഷയാണ് കേട്ടോ, ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. അപ്പം അവരുടെ അമ്മയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു നേഴ്സസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, അമ്മയുടെ പേര് കൂടി അയക്കൂ കേട്ടോ. നെക്സ്റ്റ് ജെയ്സൺ വർഗീസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഹായ്, എൻ്റെ വൈഫ് നേഴ്സാണ്, ടീന റോസ് ബേബി. ഓക്കെ, അപ്പോൾ ടീന റോസ് ബേബിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഷസ് കൊടുക്കുന്നത് ജെയ്സൺ ആണ് കേട്ടോ. ജെയ്സൺ വോഗീസ് ആണ് വിഷസ് കൊടുക്കുന്നത്. അപ്പോൾ ടീന റോസ് ബേബിക്ക് വളരെ സ്പെഷ്യലായൊരു വിഷസ് ഇന്നത്തെ നേഴ്സസ് ഡേ വിഷസ് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് അങ്കിതം അർപ്പിത് മെസ്സേജ് ചെയ്യുന്നുണ്ട്, മൈ മദർ ഇസ് എ നേഴ്സ്, വിഷ് ഹെയർ എ നേഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് മായ എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേഴ്സസ് ഡേ വിഷസ് വളരെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നു. കൂടെ ഹാപ്പി നേഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിജാൻ നിക്സൺ എത്തിയിട്ടുണ്ട്. അഭിജാൻ നിക്സന്റെ അമ്മയും നേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് അല്ലേ അഭിജാൻ നിക്സ? ഓക്കെ, അമ്മയുടെ ഒരു ഫോട്ടോയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെയിം ജിജി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ആ ഒരു ജിജിക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള വിഷസ്. ഹാപ്പി നേഴ്സസ് ഡേ വിഷ് ടു മൈ വൈഫ് സബിത. നിതിൻ തോമസ് ആണ്, എനിക്കറിയുന്ന സബിത തന്നെയല്ലേ ഇത് എന്നൊരു ഒരു ചെറിയ സംശയമുണ്ട് നിതിനെ. കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. ഞാനിപ്പോൾ സബിതയ്ക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹലോ, ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ സബിതയ്ക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളോട് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ മെസ്സേജ് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കൾക്കും ആൻ മരിയ, സേറ അവർ എം എസിലാണ് പഠിക്കുന്നത്. നിതിൻ തോമസ് ആൻഡ് ഫാമിലി, എൻ്റെ ഫ്രണ്ടാണ് സബിത. അപ്പോൾ ആൾ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സബിതയ്ക്കും വളരെ വളരെ സ്പെഷ്യലായൊരു ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ വിഷസ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിതിൻ, താങ്ക് യു ഒരു മെസ്സേജ് അയച്ചതിനും. നെക്സ്റ്റ് ഷിഹാബിൻ്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് മീ ഷിഹാബ്, ക്യാൻ യു വിഷ് ഹെയർ ജീന രാജേഷ് ആണ് കേട്ടോ, ആള് നേഴ്സ് ആണ് എന്ന് പറയുന്നു, ആൻഡ് മോഡൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീന രാജേഷിനും സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇന്റർനാഷണൽ നേഴ്സസ് ഡേ. പ്രത്യേകിച്ച് ക്യൂ കെയർ ഹെൽത്ത് സർവീസിലെ എല്ലാ നേഴ്സുമാർക്കും പ്രത്യേകം ആശംസകൾ എന്ന് പറഞ്ഞിട്ട് നവാസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിസ അഷ്കർ പി ഹംസ, വെരി ഗുഡ് മോർണിംഗ്. മോനിഷ പ്രസന്ന, ഓക്കെ മോനിഷ എന്ന് തന്നെയാണ്, ആ മോനിഷ എന്നാണ് പേരല്ലേ, ഓക്കെ ഓക്കെ. അമ്മയുടെ പേര് മോനിഷ എന്നാണ്. ജഗനും ദിയെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അമ്മ നേഴ്സ് ആന്ന് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് ഓക്കെ, മലയാളി മംഗ സീസൺ ടുവിലെ എല്ലാ നേഴ്സുമാർക്കും ഹാപ്പി നേഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമിരീഷ് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജിസ്മ, ശില്പ, അസൻഷ്യ, ചാന്ദിനി, ഇവരൊക്കെ നമ്മുടെ മലയാളി മംഗ സീസൺ ടുവിലെ നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സുമാർ കൂടിയായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്പെഷ്യൽ വിഷസ് അമിരീഷ് ആണ് അയക്കുന്നത്. നമ്മളുടെയും സ്നേഹത്തോടെയുള്ള വിഷസ് പറയുന്നു. ഹാപ്പി നേഴ്സസ് ഡേ ഫോർ പ്രതീക്ഷ കണ്ണത്ത് ആൻഡ് പ്രജിഷ കണ്ണത്ത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ഹെബിൻ എത്തിയിട്ടുണ്ട്. പീസ്ഫുൾ ഡേ ഹെബിൻ എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നുണ്ട് കൂടെ. ഓക്കെ നെക്സ്റ്റ് ജിനോയുടെ മെസ്സേജാണ്. ഹമദ് സീരീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ വൈഫ് ഷിൻഡോ സജിക്ക് ഒരു നേഴ്സസ് ഡേ വിഷസ്. തീർച്ചയായിട്ടും ഷിൻഡോ സജിക്കും ഒരു നേഴ്സസ് ഡേ വിഷ് ചെയ്യുന്നു. മീ ആൻഡ് മൈ ഹസ്ബൻഡ്സ് ആർ നേഴ്സസ്. ഓ രണ്ടു പേരും നേഴ്സുമാരാണോ, അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ അടിപൊളി. ഇത് ജിഷ ജിസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇവരെ ഇവരുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ജിഷ ജിസ് അല്ലേ, ഓക്കെ. രണ്ടുപേരും നേഴ്സുമാരാണ്. അപ്പോൾ രണ്ടുപേർക്കും വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിശ്വസ്ത പറയുന്നു കേട്ടോ. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഷിഫ എത്തിയിട്ടുണ്ട്, അമ്മാനാണ് മെസ്സേജ് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ്. ജോജി തമാസിൻ്റെ തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദ മെസ്സേജ് ഒരു വോയിസ് നോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് കേൾക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നൊരു ഒരു അപ്രിസിയേഷൻ സംഭവങ്ങളൊക്കെ ആണെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വോയിസ് നോട്ട് കേട്ടിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. സജീഷിൻ്റെ മെസ്സേജാണ് പിന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, സജീഷിൻ്റെ മെസ്സേജ്, ആരോഗ്യപരമായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നേരിട്ട് അറിയിക്കുന്ന നേഴ്സ് മൂപ്പൻ നിസാർ ചെറുവത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയ പാദിക്കും ആളുടെ കൂടെ ജോലി ചെയ്യുന്ന അൽഖറാന ഹെൽത്ത് സെൻ്ററിലെ എല്ലാ നേഴ്സസിനും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സജീഷാണ് മെസ്സേജ് ചെയ്യുന്നത്. നിസാർ ചെറുവത്ത് അദ്ദേഹത്തിൻ്റെ ഇതാ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ചുറ്റും എത്രമാത്രം നേഴ്സുമാരാണുള്ളത് അല്ലേ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരാണ് നമ്മുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അൽജോ മാത്യു പറയുന്നു, എൻ്റെ ഭാര്യ ലഞ്ചു രഞ്ജുവിനും, സോറി ലഞ്ചു അല്ല രഞ്ജുവിനും, ലിസ് രജനി അൽജോ എന്നാണ് പേരല്ലേ. ഓക്കെ, രഞ്ജുവിനും പെങ്ങൾമാരായ വലിയേച്ചിക്കും മിനി ജെയിംസ്, കുഞ്ഞേച്ചി ബിന്ദു ലിൻസൺ, ചേട്ടത്തി റീബ സിജുവിനും ഇന്റർനാഷണൽ നേഴ്സസ് ഡേ. അപ്പോൾ ആ ഒരു വീട്ടിൽ എത്രമാത്രം നേഴ്സുമാരുണ്ടെന്ന് നോക്കി, മൂന്ന് നേഴ്സുമാരുള്ള ഫാമിലിയാണത്. അപ്പോൾ ആ ഒരു അവർക്ക് എല്ലാവർക്കും നമ്മളുടെ രഞ്ജു, അതോടൊപ്പം മിനി ജെയിംസ്, ബിന്ദു ലിൻസൺ ആൻഡ് റീബ സിജു, അവർക്ക് എല്ലാവർക്കും ഇന്റർനാഷണൽ നേഴ്സസ് ഡേ വിഷസ് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. നെക്സ്റ്റ് കൃപയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയും നേഴ്സസ് ആണ്. അതാണ് അതാണ് അതാണ് ഫുൾ നേഴ്സ് ഫാമിലി. എനിക്ക് നാട്ടിലൂടെ കോട്ടയാണോ, ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു ഫുൾ നേഴ്സ് ഫാമിലിക്കും നമ്മളുടെ എല്ലാവിധ ആശംസകളും. കൃപ അനു ആണ് ആ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് പേരെ തിരിച്ചു വിളിക്കാമെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ആളുകളെ നിങ്ങളുടെ ടൈം ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. നെക്സ്റ്റ് പ്രശാന്ത് ആണ്, വിഷിംഗ് അവർ മദർ ഗംഗ പ്രശാന്ത് ഹാപ്പി നേഴ്സസ് ഡേ. പാർത്ഥിവ് പ്രശാന്ത് ആൻഡ് പ്രാർത്ഥന പ്രശാന്ത് ആണ് ബിർള പബ്ലിക് സ്കൂളിൽ നിന്നും ആ ഒരു വിഷസ് പറയുന്നത്. ഹാപ്പി നേഴ്സസ് ഡേ ടു ആനന്ദേട്ടൻ എന്ന് പറഞ്ഞിട്ട് മഹേഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നിസ ഞാൻ ഹോസ്പിറ്റലായപ്പോൾ എന്നോട് ആത്മാർത്ഥമായിട്ട് പെരുമാറിയ ഒരുപാട് നേഴ്സുമാരുണ്ട് നമ്മുടെ ഹമദ് ഹോസ്പിറ്റലിൽ. അതിലൊരാളുടെ പേര് ഞാൻ പറയാം, ഫൈസൽ എന്ന് പറയും. സുഹൃത്തും ഒരു അനിയനെ പോലെയുമാണ്. ബാക്കിയുള്ളവരുടെ പേര് അറിയാത്തത് കൊണ്ടാണ് എഴുതാത്തത്. അവിടുത്തെ എല്ലാ നേഴ്സുമാരും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വലിയൊരു ആരോഗ്യ വലിയൊരു അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ, ആരോഗ്യമാസമായി അല്ലെങ്കിൽ ആരോഗ്യങ്ങൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാരിസ് എടവനക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറി കൂടി നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാലും. നേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ആളുകളായിരിക്കും, പക്ഷെ ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ഒരു ബോണ്ട് സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ വളരെ ലൈഫിലെ ഒരു ഭാഗത്ത് അവരുടെ പേര് ഓർക്കാതെ നമ്മൾ കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഹമദിൽ വർക്ക് ചെയ്യുന്ന സ്മിത സുബിലിൻ്റെ ഒരു നേഴ്സസ് ഡേ ആശംസ പറയാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരിദാസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മിത സുബിലിനും ഒരു സ്പെഷ്യൽ വിഷസ് നമ്മൾ പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ വിശേഷങ്ങളിലൂടെ പോവുകയാണ്. അപ്പോൾ ഇനിയും വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാം 5007917 എന്ന നമ്പറിലേക്ക്, 5007917 മെസ്സേജ് അയക്കാം. വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. വെള്ളം മൂവിയിലെ പാട്ട്.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും.
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
2: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: This.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is
9: Morning Safari.
10: Malabar Golden Diamonds Morning Safari,
11: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: And
15: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're
17: ഇന്ന് May 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. ഇത്തവണത്തെ നേഴ്സസ് ഡേയുടെ തീം എന്താണെന്ന് അറിയാമോ? അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നേഴ്സസ് സേവ് ലൈഫ്സ് എന്നുള്ളതാണ് ഇത്തവണത്തെ ആ ഒരു തീമായിട്ട് വന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ നേഴ്സസ് ഡേയുടെ നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, നേഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു തീമോടുകൂടിയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള നേഴ്സുമാർ ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നേഴ്സുമാരുടെ സേവനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ അനുകമ്പേനെയും കരുതലിനെയും സ്നേഹത്തെയും ഒക്കെ ഈ ദിവസം വളരെ വലിയ രീതിയിൽ ഓർമ്മിക്കുന്നു, നമ്മളതിനെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. ഞാനിങ്ങനെ പറഞ്ഞു, നേഴ്സുമാർ ആരെങ്കിലും ഇപ്പം നമ്മളെ കേട്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. കുറച്ച് വിശേഷങ്ങൾ നമുക്ക് മുഹമ്മദിൻ്റെ അടുത്തുനിന്ന് ചോദിക്കാം. എന്താണ് വിശേഷങ്ങളൊക്കെ?
18: നല്ല വിശേഷം,
17: സുഖമായിട്ട് പോകുന്നു. എവിടെയാണ് വർക്ക്
18: ചെയ്യുന്നത്?
17: വർക്ക് ചെയ്യുന്നു അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നേഴ്സ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്? കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ വന്നാണോ? എങ്ങനെയായിരുന്നു ഒരു ഒരു ലൈഫ് സ്റ്റോറി എന്നാണ്?
18: നമ്മളങ്ങനെ അല്ലാക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴായതാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 13 വർഷത്തോളം.
17: ശരിക്കും നേഴ്സസ് ലൈഫ് നൽകുന്ന ഒരു സന്തോഷം എത്രമാത്രം വലുതാണ്?
18: വളരെ സാറ്റിസ്ഫൈഡ് അല്ലേ ലൈഫിൽ നമ്മൾ പറയുമ്പോ അതിനെ നമുക്ക് ഒരു വാല്യൂ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമുക്ക് ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ.
17: അതെ, നിങ്ങൾ അടുത്ത് നിന്ന് കാണുന്ന ആളുകളാണല്ലേ ഓരോരുത്തരുടെ ലൈഫിൽ.
18: നമ്മളെ കയ്യില് നമ്മള് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഞാനിപ്പോ ആംബുലൻസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പോലെ ഇപ്പോ എസ്പെഷ്യലി ഡ്യൂറിംഗ് കൊറോണ ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് അനുഭവം ഇല്ല ഇതിന്റെ ഭാഗമായിട്ട്.
17: നാട്ടിലെവിടെയാണ്?
18: തൃശ്ശൂര്, ചാവക്കാട്.
17: ചാവക്കാട്, ഓക്കെ, അടിപൊളി. അപ്പൊ എന്നാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ജോലിക്ക് ഗംഭീരമായി മുന്നോട്ട് പോട്ടെ. ഹാപ്പി നേഴ്സസ് ഡേ അഗൈൻ.
18: താങ്ക്
17: യു, ബൈ ബൈ. വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു ആ ഒരു വിശേഷങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം റെഡ് ക്രസന്റിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കൂടെ ടീന റോസ് ബേബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ടീന, ഹിയർ. ആൾക്ക് വിഷ് ചെയ്യാനായിട്ടുള്ളത് ബേബി ക്ലിനിക് nurses a very happy nurses day wish cheyanam ennu parayunu. Also me and my husband are nurses. I want to wish my husband Jason Voges a very happy nurses day ennu varittulla message cheyidittunde. But Teenakkum Jasonum valare special aayittulla wishes orikkal koodi parayunu snehathodu koodi ṭo. Kooda thane happy nurses day my dear wife ജിനു എന്ന് പറഞ്ഞിട്ട് തൊമ്മിയുടെ അപ്പൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുബിൻ ബാബുവിന്റെ മെസ്സേജ് എത്തി, ഹാപ്പി നേഴ്സസ് ഡേ ടു മൈ ചെല്ലക്കുട്ടി വൈഫ് പോപ്പുലർ മങ്കി ആയിട്ട് നമ്മുടെ മങ്കമാരുടെ ദിവസം കൂടിയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് മങ്കമാര് നേഴ്സ് ആളുകൾ നമ്മളുടെ കൂടെ വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ അസൻഷയ്ക്കുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അയച്ചിട്ടുണ്ട്. കൂടെ ഒരു അടിപൊളി ഫോട്ടോയും കൂടെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അടിപൊളി. നെക്സ്റ്റ് ലെഞ്ചുവിൻ്റെ മെസ്സേജ് ഒന്ന് ഉണ്ട്. ഇന്ന് എൻ്റെ അനാമിക കുഞ്ഞാറ്റ മോളുടെ ബർത്ത്ഡേ ആണ്. നല്ല പേരല്ലേ കുഞ്ഞാറ്റ. അപ്പോൾ കുഞ്ഞാറ്റ കുട്ടിക്ക് നല്ലൊരു ബർത്ത്ഡേ വിഷ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലെഞ്ചു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞാറ്റ മോൾക്ക് വളരെ വളരെ സ്പെഷ്യലായിട്ട്

ഓക്കെ, ഇനിയിപ്പോ എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി ഞാൻ കേൾക്കാം കേട്ടോ. ജോണി വോക്കർ മൂവിയിലെ പാട്ടാണ്. ദാസേട്ടന്റെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ പാട്ട് നമ്മൾ കേൾക്കുന്നത്. ചാൻചക്കം തെന്നിയും എന്ന് പറഞ്ഞൊരു നല്ല പാട്ടില്ലേ, ആ പാട്ടാണ് കേൾക്കുന്നത്. ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട് മോർണിംഗ് സവാരിയിൽ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: Radio Suno presents story of the day. Brought to you by
4: Daiso Japan. You name it, we have it.
5: ഓരോ നിമിഷവും ആശ്വാസത്തിന്റെ തണൽ തേടി നാം തളർന്നിരിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ പ്രകാശമായി ഒരാളുണ്ടാകും. ഉറക്കമില്ലാത്ത രാത്രികളിൽ തളരാതെ കൂട്ടിരുന്ന് സ്നേഹത്തോടെ നെറ്റിൽ തലോടി എല്ലാം ശരിയാകും എന്നൊരു വാക്ക് മരുന്നിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സിന് കരുത്ത് പകരും. സ്വന്തം വീടിന്റെ സന്തോഷങ്ങളെക്കാൾ മറ്റൊരാളുടെ പുഞ്ചിരിക്ക് വില നൽകുന്ന, പകരം വയ്ക്കാനില്ലാത്ത കരുണയുടെയും ത്യാഗത്തിന്റെയും ആ ചൈതന്യങ്ങളെ എന്നും ആദരവോടെ നമുക്ക് ചേർത്തു പിടിക്കാം. ലോകത്തെ സ്നേഹം കൊണ്ട് സൗഖ്യമാക്കുന്ന ആ മാലാഖമാർക്കായി സമർപ്പിക്കുന്നു ഈ ദിനം. ശാരീരികമായ അവശതകളേക്കാൾ മനസ്സ് തളരുന്ന നേരങ്ങളിൽ ഒരു സഹോദരനായോ സഹോദരിയായോ അരികിലിരുന്ന് അവർ പകരുന്ന ധൈര്യം വാക്കുകൾക്കും അപ്പുറമാണ്. വിശ്രമമില്ലാത്ത പകലുകളെയും നീണ്ട രാത്രികളെയും പുഞ്ചിരിയോടെ നേരിടുന്ന ഈ കരുണയുടെ ഉറവിടങ്ങൾക്ക് മുന്നിൽ നമുക്ക് നന്ദിയോടെ ശിരസ് നമിക്കാം. ഇന്ന് April 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ. Brought to you by
4: Daiso Japan. You name it, we have it.
6: Chelum konde mohippikkum pennane.
7: Hi, I'm Asif Ali.
3: You're listening to
7: Radio Suno 91.7, Qatar's favorite radio station.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: നഴ്സസ് ഡേയുടെ സന്തോഷം നിറയുന്ന ദിവസമാണെന്ന് സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി നഴ്സസ് ഡേ ആൻഡ് ഹാപ്പി ആനിവേഴ്സറി ടു മൈ ബെറ്റർ ഹാഫ് ജിസ്മരിയ. അടിപൊളിയാണല്ലോ. അപ്പൊ നമ്മളുടെ മങ്കയില് പങ്കെടുത്ത ജിസ്മരിയാണ്. അപ്പൊ ജിസ്മരിയയ്ക്ക് ഹാപ്പി നഴ്സസ് ഡേ ഹസ്ബൻഡ് അബിൻ തോമസ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഹാപ്പി ആനിവേഴ്സറി കൂടിയാണ് അവരുടെ. അപ്പൊ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി ഇത് അറിയിക്കുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ബദ്രുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷാജു ശ്രീധരൻ്റെ മോർണിംഗ്, ടീച്ചറിൻ്റെ വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി നഴ്സസ് ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടി ഇതാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ഫോട്ടോസും ലഞ്ചുമാണ് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് ഇവിടെ എത്തിയിട്ടില്ല, ഫോട്ടോസേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അത് വരുന്ന വഴിക്ക് ഞാൻ ആ മെസ്സേജ് വായിക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് ഇഫ്തിഹാറുദ്ദീൻ. ക്ലിയർ ആയില്ലല്ലോ, സൗണ്ട് ഇല്ല, ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ സൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. അശ്വിൻ ലിയോസൺ ആളുടെ ഒരു മെസ്സേജാണ്. അപ്പോൾ എന്നാലും ഞാൻ ആ മെസ്സേജിലേക്ക് വരാം. അതിന് മുൻപ് കുറച്ച് പേരുടെ ആദ്യം വന്ന മെസ്സേജുകളുണ്ട്, അപ്പോൾ അതിലേക്ക് കൂടി ഞാനൊന്ന് പോവാണ്. സോളി സണ്ണി ആളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ, പ്ലീസ് വിഷ് മൈ ഗ്രാൻഡ്സൺ ബെക്കാം എലൻ റൂബൻ. ഓ, അടിപൊളി പേരാണല്ലോ. ഭയങ്കര ഫുട്ബോൾ ഫാൻ ആണെന്ന് തോന്നുന്നു അല്ലേ ഫാദർ. ബെക്കാം എലൻ റൂബൻ എന്നാണ് പേര്. ഹാപ്പി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൗഡ് ഗ്രാൻഡ് മാ ഫോർ ആൻ ഇയർ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ബെക്കാം എലൻ റൂബനും സ്പെഷ്യൽ വിഷസ് നമ്മൾ പറയുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ്. ഒരു തെറ്റ് പറ്റിപ്പോയി, വോയിസിൽ മെയ് 12 ഏപ്രിൽ 12 എന്നാണ് പറഞ്ഞത്. എനിക്ക് സത്യം, അതെ അതെ, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെന്നൊന്ന്. ഒരു മെസ്സേജ് എനിക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമീൻ അഫ്സിൽ പറയുന്ന വേറെ ആരുടെയോ സൗണ്ട് പോലെ ഉണ്ടെന്നല്ലേ. ശരിയാവും, സമയമെടുക്കും എന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത് അജയ് കൊച്ചിൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. സുഖാണോ നിസ, സുഖമായോ എന്ന് ചോദിക്കുന്നു. സുഖമായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, നഴ്സസ് ദിനത്തിൻ്റെ ആ ഒരു പ്രാധാന്യമൊക്കെ കൂടി ഒരു വലിയ കുറിപ്പായിട്ട് അയച്ചിട്ടുണ്ട്. കരുതലിൻ്റെ, സ്വാന്തനത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ സ്നേഹസ്പർശമാണ് നഴ്സുമാർ. ലോകമെമ്പാടുമുള്ള ഓരോ നഴ്സുമാരോടും ഏറെ ആദരവോടെ ഹൃദയം കൊണ്ട് നമുക്ക് ആശംസിക്കാം. ഹാപ്പി നഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് പെട്ടെന്ന് വരാം. അതിന് മുൻപായിട്ട് അടുത്തൊരു പാട്ട് കൂടി നമ്മളിന്ന് കേൾക്കാണ്, കൗരവർ മൂവിയിലെ പാട്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: You're listening to...
5: Only on Radio Suno.

0: सुनो अपडेट्स
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ.
0: വെദർ റിപ്പോർട്ട്.
1: 2027 സൗദി ഏഷ്യൻ കപ്പ് ടൂർണമെന്റിൽ ജപ്പാനൊപ്പം ഖത്തർ ഗ്രൂപ്പ് എഫിൽ ഏറ്റുമുട്ടും. സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന മത്സരങ്ങൾ 2027 ജനുവരി 7 ആരംഭിച്ച് ഫെബ്രുവരി 5 സമാപിക്കും. ശക്തരായ ജപ്പാൻ, ഖത്തർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എഫ് ടൂർണമെന്റിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നാലാമത് GCC ഗെയിംസിന് ദോഹയിൽ വർണ്ണാഭമായ തുടക്കം. May 22 വരെ ദോഹയിൽ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 6 GCC രാജ്യങ്ങളിൽ നിന്നായി 1000+ അത്ലറ്റുകൾ പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഹാൻഡ്ബോൾ, ടേബിൾ ടെന്നീസ്, അത്ലറ്റിക്, സ്ക്വാഷ്, ഫെൻസിംഗ്, ബോക്സിംഗ്, കരാട്ടി, നീന്തൽ, ബാസ്കറ്റ്ബോൾ, ഷൂട്ടിംഗ്, അമ്പെയ്ത്ത്, വോളിബോൾ, കുതിരസവാരി തുടങ്ങി 17 കായിക ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ദോഹയിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള 10 കായിക കേന്ദ്രങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മത്സരങ്ങൾക്കൊപ്പം സന്ദർശകർക്കും കായിക ആരാധകർക്കും വിവിധ ഫാൻ ഇവന്റുകളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഖത്തറിലെ മികച്ച തൊഴിലിടങ്ങളിൽ ആദ്യ 10 ഇടം നേടി യൂണിവേഴ്സിറ്റി ഓഫ് ദോഹ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി. 2026 മികച്ച 10 തൊഴിലിടങ്ങളുടെ പട്ടികയിൽ 9 സ്ഥാനത്തെത്തി. തുടർച്ചയായി 4 വർഷവും ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കേഷനും സ്വന്തമാക്കി. IPL ഇന്ന് 1 ഗുജറാത്ത് ഹൈദരാബാദിനെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 40°C, കുറഞ്ഞ താപനില 28°C.
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
5: പേര് ശരവണൻ, എനിക്ക് 100 പേര്.
4: സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
5: ഇത് നമ്മ ടൈം.
4: കറുപ്പ് May 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர் മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno, Bollywood,
7: Hindi, hit of the hour.

0: Ελλάδος Happiness Frequency.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻറ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, Nan Indrans.
6: You're listening to
5: Radio Suno 91.7, Qatar's priyapatta radio station.
6: You're listening to
7: Morning Safari.
6: Morning Safari.
7: Morning Safari.
8: Only on Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world

ുമുള്ള ഒരു ഹാർട്ട് ഫെൽറ്റ് അപ്രിസിയേഷൻ നൽകുന്നു. അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ കമ്പാഷൻ, അവരുടെ അക്ഷീണമായിട്ടുള്ള ആ ഒരു സർവീസ്, അതെല്ലാം വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നു, ആദരം അർഹിക്കുന്നു. യുവർ കമ്മിറ്റ്മെന്റ് മേക്സ് എ റിയൽ ഡിഫറൻസ് എവറി ഡേ. താങ്ക് യു ഫോർ ബീയിങ് ട്രൂ ഹീറോസ് എന്ന് പറഞ്ഞിട്ടാണ് ആഷൻ ലിയൂസ് ആൻഡ് എം കോ ഖത്തറിന്റെ ആ ഒരു വലിയൊരു അപ്രിസിയേഷനും സ്നേഹവും ആദരവും ഒക്കെ നഴ്സുമാർക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷാഹിനയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാഹിന പറയുന്നത്, ഐ എം ഷാഹിന ഒക്കെ വിശ്വസിച്ച് പറയുന്നത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. ലിജി, ടീന, സുൻഷി, റീജ, ലിസി ചേച്ചി, ഷീബ, ഡെറ്റി ആൻഡ് സുൽഫിയ, ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വിമൻസ് വെൽനസ് ഹോസ്പിറ്റൽ ദോഹയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേയുടെ വളരെ വളരെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ലെഞ്ചു പറയുന്നത്, ഹാപ്പി നേഴ്സസ് ഡേ വിഷസ് ടു മൈ ഡിയർ വൈഫ് സുജിഷ. പുള്ളിക്കാരി നേഴ്സ് മാത്രമല്ല, എൻ്റെ കുഞ്ഞു ഡോക്ടർ കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സ്നേഹത്തോടുകൂടി വൈഫ് സുജിഷയ്ക്കും, ലഞ്ചുൻ്റെ വൈഫ് സുജിഷയ്ക്കും നേഴ്സസ് ഡേ വിഷസ് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. നൗഫൽ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. റയാൻ മെസ്സേജ് ചെയ്യുന്നു, ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്വന്തം വേദനകൾ മറന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന നമ്മുടെ നേഴ്സുമാർ, ലോക നേഴ്സസ് ദിനാശംസകൾ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും, ഞാൻ നൗഷാദ് അലി വയനാട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ദിനു മെസ്സേജ് ചെയ്യുന്നത്, ഇഷാനി മോളുടെ ബർത്ത് ഡേ ആണ്. ഓ, നല്ലൊരു ക്യൂട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല പിങ്ക് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന മോളുടെ ഒരു ഫോട്ടോ. ഇഷാനി മോളുടെ ബർത്ത് ഡേ ആണ്, വിഷസ് അറിയിക്കുമല്ലോ. തീർച്ചയായിട്ടും ദിനു വക്രയാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യൂട്ട് കുട്ടി, സ്പെഷ്യലി ഇഷാനി മോൾക്ക് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത് ഡേ.

0: ഇന്നത്തെ പാട്ടുകളെ കുറിച്ച് എനിക്ക് മെസ്സേജ് എത്തിയിച്ചാണ്. താങ്ക് യു മൻസൂർ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മൊഹസിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് ബൈ ഇഷാൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഹായ് വന്നിട്ടുണ്ട്, തിരിച്ചും ഹായ് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് തൃശ്ശൂർ ഭാഷയിൽ പറയാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും ഞാൻ ആ മെസ്സേജുകളിലേക്ക് വരാട്ടോ. അതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ നഴ്സുമാരുടെ വിശേഷങ്ങൾ കൂടി അവരുടെ ലൈഫിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളുടെ കൂടെ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളുടെ കൂടെ ഒരു നഴ്സ് കൂടി എത്താനായിട്ട് പോവുകയാണ്. സബിത എന്നാണ് പേര്. അപ്പോൾ ആളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇന്നത്തെ ഈ ഒരു ഇന്റർനാഷണൽ നഴ്സസ് ഡേയിൽ. ഗുഡ് മോർണിംഗ് സബിത.
1: ഗുഡ് മോർണിംഗ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നോ? അപ്പൊ ഇന്നത്തെ ദിവസം ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ദിവസമാണല്ലേ? അതാണ് അപ്പൊ ഹാപ്പി ഇന്റർനാഷണൽ നഴ്സസ് ഡേ.
1: താങ്ക് യു സോ മച്ച്.
0: അപ്പൊ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? പണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതാണോ, അതോ ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ ഈ ജോലി ഒത്തിരി ഇഷ്ടപ്പെട്ടതാണോ, എങ്ങനെയാണ്?
1: ഞാൻ ഈ ജോലിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഇപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ പ്രൊഫഷനിൽ നിൽക്കുന്നില്ലേ.
0: എവിടെയാ വർക്ക് ചെയ്യുന്ന? എവിടെയാ?
1: ഞാനിവിടെ WWRC ലേബർ റൂമിലാണ്.
0: ഓക്കെ, അപ്പൊ ഒരുപാട് കുഞ്ഞുമാവകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ദിവസവും.
1: ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: ശരിക്കും ഇങ്ങനെ കൂടെ ഈ ഒരു ജോലി ചെയ്യുമ്പോ ആ ജോലി തരുന്ന സംതൃപ്തി എത്രമാത്രം വലുതാണ്?
1: എനിക്ക് പറയാൻ പറ്റുമോ, ഒരു ഡെലിവറി കഴിഞ്ഞ് എന്തോ പേരന്റ്സിന്റെ അവരുടെ ഒക്കെ സന്തോഷം, ബേബിയുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട്.
0: അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തു കാത്തിരുന്നതിന് ശേഷം നിങ്ങളാണല്ലോ കുഞ്ഞിനെ അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് അല്ലേ?
1: അതെ അതെ, അതിന്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ.
0: അവരെ സംബന്ധിച്ച് അവരൊരിക്കലും മറക്കില്ലാത്തൊരു ഒരു നിമിഷമാണതല്ലേ?
1: അവര് മറക്കത്തില്ല, അപ്പൊ നമ്മളെ ഒരിക്കലും മറക്കത്തില്ല.
0: അതാണ് അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു നഴ്സ് ഇതുപോലെ ഉണ്ട്. തീർച്ചയായിട്ടും അവരിലൂടെ പോകാതെ നമ്മുടെ ഒരു ലൈഫ് സർക്കിൾ കംപ്ലീറ്റ് ആവൂല. ഫാമിലി പരിചയപ്പെടുത്തൂ.
1: എന്റെ ഹസ്ബൻഡ് നിതിൻ തോമസ്, എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്. MES പഠിക്കുന്നു, ഒരാള് മൂത്തിയാള് 6th ഇളയാള് 4th പഠിക്കുന്നു. ആൻമരിയ സേറ, നാട്ടില് കോട്ടയം.
0: കോട്ടയം, അടിപൊളി അടിപൊളി. അപ്പൊ എന്നാൽ നമുക്ക് കോട്ടയത്ത് നിന്നാണ് ഏറ്റവും അധികം നഴ്സുമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് അല്ലേ?
1: അതെ അതെ, അതെല്ലാരും പറയുന്നല്ലേ.
0: അതെ അതെ,
1: ഫുൾ
0: നഴ്സസ് എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ലൊക്കാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ നഴ്സുമാരല്ലാത്തവരായിരിക്കും കുറവ്.
1: അതെ, എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരാളെ.
0: ഓക്കെ, എവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നൊക്കെ? എവിടെയാണ് നഴ്സിംഗ് ഒക്കെ?
1: നഴ്സിംഗ് പഠിച്ച് ഹൈദരാബാദിൽ. അത് കഴിഞ്ഞ് സൗദി പോകാനും പറ്റി, പിന്നെ ഖത്തറിൽ പോകാൻ പറ്റി. അപ്പൊ അതൊരു സന്തോഷമാണ്. നഴ്സ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ പല സ്ഥലത്ത് പോകാൻ പറ്റി. ആദ്യം വർക്ക് ചെയ്ത് സൗദിയില്, പിന്നെ ഖത്തറില്.
0: അപ്പൊ
1: ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയത് ഇപ്പൊ നഴ്സ് ആയതുകൊണ്ട്, അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് എനിക്ക്.
0: ഓക്കെ, അപ്പൊ എന്നാലും പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം എന്ന് പറയുന്നില്ല, കാരണം എന്റെ സുഹൃത്താണ്, എന്റെ ഫ്രണ്ടാണ്, സ്കൂൾ കാലം മുതലുള്ള എന്റെ സുഹൃത്താണ്. അപ്പം പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം എന്ന് പറയുന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ കാണാം. അപ്പൊ എന്തായാലും ജോലി ഏറ്റവും ഗംഭീരമായിട്ട് പോട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. സബിതയായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുടെ നഴ്സ് ലൈഫ്.

ആ ഒരു സന്തോഷമൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇതുപോലെ നാസുമാർ ഇപ്പൊ കേട്ടുപോകുന്നവർ ആരൊക്കെയുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് സർക്കിളിൽ ഒരു നേഴ്സ് വരാതെ നമ്മുടെ ലൈഫ് സർക്കിൾ കംപ്ലീറ്റ് ആവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടോ ഒക്കെ നേഴ്സുമാരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. സർവമായ പാട്ടാണ് ഇപ്പൊ കേൾക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: കഴിഞ്ഞ് 41 മിനിറ്റ് റേഡിയോ സിറോ 91.7 FM-ൽ മോർണിംഗ് സവാരി കേട്ടു പോകുന്ന സമയമാണ്. ഇങ്ങനെ നമ്മുടെ വീട്ടില് നഴ്സുമാരുണ്ടോ, സുഹൃത്തുക്കൾ നഴ്സുമാരുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ ഇന്നലെ കുറേ അധികം നഴ്സുമാരെ കണ്ടു. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലെ നമ്മള് റയാദ മെഡിക്കൽസില് പോവുകയും അവിടെ നഴ്സുമാരോടൊപ്പം ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലേ.
1: അതെ, നമ്മളവിടെ ചെന്നപ്പോ അവരിങ്ങനെ കണ്ടപ്പോ ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ ടെൻഷൻ ആവുന്നു. കാരണം ഇവരൊക്കെ ഭയങ്കര ചിന്തയില്ല കേട്ടോ,
2: ഭയങ്കര ആലോചനയില്ല.
1: കാരണം കുറെ പേര് വിചാരിക്കുന്നത് അയ്യോ പേഷ്യന്റ് വരുമോ, കുറെ പേര് വിചാരിക്കുന്നത് ഡ്യൂട്ടിയുടെ ഇടയിലാണല്ലോ, ചില ആൾക്കാർ വിചാരിക്കുന്നു ഓ ഡ്യൂട്ടിക്ക് കയറണമല്ലോ,
0: ഡ്യൂട്ടി
1: കഴിഞ്ഞവരുണ്ട്, അയ്യോ കൊച്ചവിടെ ഒറ്റയ്ക്കാണല്ലോ.
0: അങ്ങനെ പറഞ്ഞ ഒരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അതായത് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, കൊച്ച് വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറയാം. അപ്പൊ അവർക്ക് നമുക്ക് മനസ്സിലായി അവർക്ക് അവര് ഡ്യൂട്ടിയുടെ ഉള്ളിലുള്ളതും ഇടയിലുള്ളതും ഒക്കെ ഉള്ള ഒരു മിക്സഡ് ഇമോഷൻ ആണ്. ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ടേബിൾ ആയിരുന്നു, ഇതെങ്ങനെ തുടങ്ങും,
1: പെട്ടെന്ന് തീർക്കണം എന്ന് നമുക്കും തോന്നിപ്പോയി
0: തുടങ്ങിയ സമയത്ത്. പിന്നെ അഷ്ടും സുദേവും കൂടെ അതിനെ ഒരു
1: ലൈറ്റ് ഇമോഷനിലേക്ക്
0: കൊണ്ടുവന്ന് ആദ്യത്തെ ഗെയിം കഴിഞ്ഞതോട് കൂടിയിട്ട് അവര് ചാർജ് ടീം ദീൻ തിരികെടുത്തു. ഒരു ടീമിന്റെ പേര് ടീം ഫ്ലോറൻസ്, ഓക്കെ. അടുത്ത ടീമിന്റെ പേര് ടീം
1: രോമാഞ്ചം,
0: ഓക്കെ. മൂന്ന് ടീമുകളായിട്ടാണ്, മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ തിരിച്ചത്. ടീം ദീൻ തരികെടുത്തോം
1: ഒളിച്ച്
0: ജാതി പെർഫോം
1: എല്ലാത്തിലും ഫസ്റ്റ്.
0: ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും ഗ്രൂപ്പ് ആയിട്ടുള്ളതും എല്ലാം തകർത്തും.
1: പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ആദ്യത്തെ ഒരു മൂന്ന് ഗെയിം ഒരാള് രണ്ടാള് മൂന്നാള് അങ്ങനെയൊക്കെയാണ് വിളിച്ചത്. എല്ലാം കഴിഞ്ഞ എല്ലാരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു ഗെയിം കളിച്ചു, ലാസ്റ്റ് ഗെയിം. അതിൽ അവരുടെ ആയുധമാണ് ഞങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തത്,
2: സിറിഞ്ച് കൊടുത്തു.
1: അപ്പൊ അങ്ങോട്ട് ആവേശം,
0: നാട്ടിൽ നമ്മള് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ
2: സിറിഞ്ചില് വെള്ളം എടുത്തിട്ട്
0: കുപ്പിയില് ഭയങ്കര രസമായിരുന്നു. ചില സിസ്റ്റേഴ്സിന്റെയും കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവരുടെ കൈ വർക്ക് ചെയ്യണം ഇങ്ങനെ
1: രക്ഷയില്ലേ.
0: പക്ഷെ അത് അടുത്ത് നിന്ന് കണ്ടു, മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നഴ്സസ് ഡേ ഇന്നലെയേ ഞങ്ങള്
1: സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേരും എടുക്കുന്നവര് വേണ്ട, സിറിഞ്ചല്ലേ, നമ്മൾ പോയിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ടൊക്കെ എടുക്കൂലേ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു, അവര് സന്തോഷിച്ചു
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും
2: വീഡിയോ ഒക്കെ വരും
0: ഉടനെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ റയാദയോട് ഒരു വലിയ എന്താ പറയുക, നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് മാനേജ്മെന്റ്. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വാം വെൽക്കം തരുന്ന. എന്തായാലും ഇതുപോലെ നമ്മൾ പലയിടങ്ങളിലും ഓഫീസുകളിലേക്ക് ചെല്ലുന്നു, ഹാപ്പിനെസ് ലോഞ്ചുമായിട്ട് ചെല്ലുമ്പോൾ അതിന് നൽകുന്ന ഒരു സ്വീകാര്യത വളരെ വലുതാണ്. അതിന് കിട്ടുന്ന കമന്റ്സ് വളരെ
2: ഡൗട്ട് അടിക്കെങ്കിലും പിന്നെ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ത്രില്ലാന്ന് പറയുന്ന പോലെയാണ് എല്ലാവരും.
1: എനിക്ക് ഇന്നലെ വൈകുന്നേരം ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോ അവിടെ ഒരു 73 വയസ്സുള്ള ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന്റെ കൊച്ചുമകൻ ഉണ്ട്, കൊച്ചുമകൻ ഏകദേശം ഒരു UKG പഠിക്കുന്നു. അപ്പൊ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, അസ്തമിച്ചേച്ചിനെ ഞാൻ കണ്ടല്ലോ, അപ്പൂപ്പയുടെ ഫോണിൽ ഞാൻ കണ്ടല്ലോ. ഞാനിങ്ങനെ എന്നെ കണ്ടു, അപ്പൊ എന്തോ കണ്ടു, ഇങ്ങനെ ഇങ്ങനെ ഗെയിം കളിക്കുന്നില്ലേ, ഇങ്ങനെ ഇങ്ങനെ പേപ്പർ വെച്ച് ഗെയിം കളിച്ചില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഉടനെ അപ്പൂപ്പൻ പറയാണ്, നല്ല രസമുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: അതായത് ഒരു ഓഫീസ് ഗെയിമിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കാണുന്നവർക്കും ഒരു ഹാപ്പിനെസ് നൽകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ഓഫീസുകളിലേക്ക് ഞങ്ങൾ വരണോ, സന്തോഷം വിതരണോ,
2: അതെ സന്തോഷം വേണോ നിങ്ങൾക്ക്,
1: ഞങ്ങൾക്ക് സന്തോഷമാകാൻ പറ്റും.
2: അത് ശരിക്കും പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്.
0: കോമഡി അല്ലെന്ന് വെച്ചാല് ആശിയ കഴിഞ്ഞ സഹോദരി, ചേട്ടാ എന്തേടാ ചേട്ടാ അടുത്ത ഹാപ്പിനെസ് ലോഞ്ച്,
2: അല്ല നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഹാപ്പിനെസ് ലോഞ്ച്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന കമ്പനികളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം അല്ലേ.
0: ഓക്കെ, ഡിസിഷൻ മേക്കേഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നാൽ എന്താണ് ഹാപ്പിനെസ് ലോഞ്ച് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ ഞങ്ങളുടെ ടീമും നിങ്ങളുടെ ഓഫീസുകളിലേക്ക് എത്തുന്നു. നമ്മളുടെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു 2 മണിക്കൂർ
2: സമയത്തേക്ക്
0: ആ സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് പരിപാടി.
2: അതെ,
0: ഇപ്പൊ ഒരു ചെറിയ ബ്രേക്കിലേക്ക്.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
7: മഴ പാടും കുളിരായി.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
6: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നഴ്സസ് ഡേ ആണ്. ഇപ്പൊ നമ്മുടെ ജിജോ ശരത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. നിരന്തരം രോഗം വേട്ടയാടിയപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പരാതിപ്പെട്ടു. ദൈവം വെള്ളയുടുപ്പിട്ട് സ്നേഹത്തിന്റെ ചിറക് വിടർത്തി ചിരിക്കുന്ന മുഖവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. രാവുകളെ പകലാക്കി ജീവന് കാവലിരിക്കുന്ന പോരാളികൾ എന്നും സ്നേഹത്തോടെ മാത്രം പരിചരിച്ച ഭൂമിയിലെ മാലാകന്മാർ. ഹാപ്പി നഴ്സസ് ഡേ, ശുഭദിനം.
7: തീർച്ചയായിട്ടും. ഇപ്പൊ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഉണ്ടായിരിക്കുന്നു. അൻസിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതും കുറച്ച് മുമ്പ് അൻസിൽ നേരത്തെ തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നഴ്സസ് ഡേയുടെ സ്പെഷ്യൽ വിഷസും കാര്യങ്ങളും പറയുന്നുണ്ട്. ആ മെസ്സേജിനും ഇത് വായിച്ചിരുന്നു.
6: അൻഫാലിന്റെ മെസ്സേജിലേക്കാണ് വരുന്നത്. ഹായ് അപ്പണി നിസ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ ഞാനും വരാട്ടോ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക്. അപ്പൊ എനിക്ക് സ്റ്റുഡിയോ കാണുകയും ചെയ്യാം, നിങ്ങളെ ഹാപ്പി ആക്കുകയും ചെയ്യാം.
7: ഉറപ്പായിട്ടും
6: അൻഫൽ. പിന്നീട് സനിൽജിയുടെ മെസ്സേജ് ആണ്. സനിൽജി ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്, ചെല്ലാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെല്ലാൻ പറ്റാത്ത
7: സ്ഥലമാണ്,
6: അവിടുത്തെ ടെൻഷൻ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ്. ഓക്കെ,
7: കുറച്ച് നഴ്സുമാരുടെ താഴെ ഇന്നത്തെ മെസ്സേജ്.
6: ഇന്നത്തെ മെസ്സേജ് ഇതല്ലേ?
7: വിഷസ് നഴ്സുമാർക്കുള്ള സ്പെഷ്യൽ വിഷസ് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരുന്നു. ഞാനത് വായിക്കാന്ന് പറഞ്ഞു, പക്ഷെ അതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
6: ഓക്കെ, ഓഫീസിൽ കയറേണ്ട സമയമായി
7: ആണല്ലേ, അതിന് മുമ്പ്
6: വായിക്കണമായിരുന്നു.
7: ഓക്കെ ഓക്കെ, കുറച്ച് നഴ്സുമാരുടെ പേരാള് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്.
6: ഓക്കെ,
7: അപ്പൊ എന്തായാലും വളരെ സ്നേഹത്തോടുള്ള ആശംസകൾ അറിയിക്കുന്നു. ആ മെസ്സേജ് തന്നെയല്ലേ അത്?
6: ഓക്കെ, ഹമദിൽ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന, ഇപ്പോൾ യു കെയിൽ ജോലി ചെയ്യുന്ന എന്റെ പ്രിയ കൂട്ടുകാരി, ഞാൻ സൂസിമോൾ എന്ന് വിളിക്കുന്ന രേണു എബ്രഹാമിന് വിഷസ് അറിയിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ്.
7: ഓക്കെ, അപ്പൊ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. കൂടി ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, അതിലേക്ക്.
6: ആ അല്ല, ഇത് തൃശ്ശൂർ ഭാഷയിൽ പറയാൻ പറ്റൂ എന്നുള്ളതാണ്
7: ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു.
6: അയ്യോ, ഒന്ന് ട്രൈ
7: ചെയ്യാം. വരൂല, അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ വന്നേനെ.
6: അഹമ്മദില് കുട്ടികളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന, ഇപ്പൊ യു കെ ജോലി ചെയ്യുന്ന എന്റെ പ്രിയ കൂട്ടുകാരി, ഞാൻ സൂസിമോളിൽ വിളിക്കുന്ന ഗഡിണ്ട്, ബ്രാഹ്മന്
7: വിഷസ്ണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും കുറച്ച് പേരുടെ മെസ്സേജസ് കൂടി വിഷസും കാര്യങ്ങളും നഴ്സസ് ഡേയുടെ സ്പെഷ്യൽ ആശംസകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
6: ഓക്കെ, സുരാജ് ചോദിക്കുന്ന ചായ കുടിച്ചോ ഡി എസ് എന്ന് പറയുന്നു.
7: ചായ കുടിച്ചിട്ടില്ല,
6: കുടിക്കുന്നുണ്ട്. ഓക്കെ, അനു, അഖില, സുമി ആൻഡ് അഭി, ഇവർക്ക് ഫരീസാദാണ് നഴ്സസ് ഡേ വിഷ് ചെയ്യുന്നത് കേട്ടോ.
7: ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നേരെ നമുക്ക് നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ കുറച്ച് സൂചനകളിലേക്ക് പോകാം.
6: ഓക്കെ,
7: എന്നിട്ട് ഒരു സിനിമ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം.
6: ഓക്കെ, 2017 റിലീസായ ഒരു ചിത്രമാണിത്.
7: ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ പേര്.
6: ഓക്കെ, സമീറ,
7: മനോജ് എബ്രഹാം.
6: ഓക്കെ, പ്രധാന കഥാപാത്രങ്ങൾ.
7: നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ് സ്പെഷ്യലി മനോജ് എബ്രഹാം.
6: ഓക്കെ,
7: മനോജ് എബ്രഹാം, സമീറ, ഇതൊക്കെ പ്രധാനപ്പെട്ടവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു ഈ സിനിമയിലെ.
6: 2017
7: റിലീസായത്. ഏതാണ് ഈ ചിത്രം? 500 ഒക്കെ പറയേണ്ട ആവശ്യമില്ല, ഉത്തരം ഓൾറെഡി ഇത്രയും സ്പീഡിൽ വന്ന് പടപടാന്ന് വരുന്നുണ്ട്. എന്ത് രസം കാണാനായിട്ട് ഉത്തരം വരുന്നത്!
6: അതായത്
7: എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ
6: പ്രവാസിയുടെ ജീവിതമായിട്ട് ഈ സിനിമയുടെ,
7: പ്രവാസി മാത്രല്ലോ,
6: അല്ല പല കാര്യങ്ങളും, സിനിമയുടെ പേരിനും
7: പേരിനും കണക്ഷൻ ഉണ്ട്. അതെ അതെ, മൊത്തത്തിൽ കണക്ഷൻ ഉള്ള ഒരു മൂവിയാണ്. അപ്പൊ ഏതാണ് ഈ സിനിമ എന്നുള്ളത് കണ്ടുപിടിക്കുക. മെസ്സേജ് അയക്കുക 500 009 17 എന്ന നമ്പറിലേക്ക്.

0: അല്ലേ. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: மக்கள் அனைவருக்கும் வணக்கம். நான்
5: உங்க பாலகர் அந்த பேசுறேன்.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: മാടമ്പി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. May 12 ചൊവ്വാഴ്ച ദിവസമാണ്.
1: അങ്ങനെ വിശേഷങ്ങൾ കേട്ടു പോകുന്ന ആ ടൈമിൽ നമ്മളുടെ സൂചനകൾക്ക് എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ ഇങ്ങനെ നൽകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അധികം ഒന്നും ആലോചിക്കാതെ തന്നെ എല്ലാവർക്കും സിനിമ പിടികിട്ടി അല്ലേ പുണി?
0: തീർച്ചയായിട്ടും. പക്ഷേ ഇതിലൊക്കെ പുലിയായിട്ടുള്ള സനിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല.
1: അയ്യോ,
0: അവളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ മെസ്സേജ് അയക്കുമല്ലോ, ഇങ്ങനെ
1: ഉത്തരം കണക്ട് ചെയ്തിട്ട്
0: മായ മോഹിനി വേണോ അതോ മായ ബസാർ വേണോ, ഇല്ലാൽ മായ നദി
1: ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു ഒരു ഇംഗ്ലീഷ് പേരാന്ന് പറഞ്ഞു, മലയാളം പേരല്ല.
0: ഓക്കെ, 2017 റിലീസായ ചിത്രമാണ് ഈ സിനിമ.
1: ഓക്കെ, അതോടൊപ്പം ഇംഗ്ലീഷ് പേരാണ്. സമീറ മനോജ് എബ്രഹാം ഒക്കെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വരുന്നത്.
0: ഓക്കെ, ഒരു സൂചന കൊടുത്തോ,
1: എക്സ്ട്രാ സൂചന കൊടുക്കൂ.
0: ഈ സിനിമയുടെ ക്ലൈമാക്സിൽ,
1: അയ്യോ,
0: റോമാഞ്ചിഫിക്കേഷൻ എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: ഞാൻ വെറുതെ എടുത്ത് ഇടയ്ക്ക് അത്
1: വെറുതെ
0: യൂട്യൂബില് അല്ലെങ്കിൽ ഇപ്പം റീൽസിലോ അല്ലെങ്കിൽ FBയിലോ എവിടെയെങ്കിലും വരുവാണെങ്കിലും അതത് പൂർത്തീകരിച്ച് കണ്ടാൽ ഒരു
1: സമാധാനമുള്ള അത്ര ഗംഭീരമായ ഒരു മൂവിയാണ് കേട്ടോ. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ GCC ഗെയിംസിന് അതിഗംഭീരമായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള ഒരു തുടക്കം നമ്മുടെ ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. GCC ഗെയിംസിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു എന്നുള്ള വിശേഷങ്ങൾ കൂടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 17 കായിക ഇനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു കായിക സൗഹൃദത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ വലിയൊരു ഇവന്റിന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്നും ഒരു സ്പോർട്സിന്റെ ഹബ്ബായി മാറാനായിട്ട് ദോഹയുടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ
1: മാറിക്കഴിഞ്ഞു
0: ആ രീതിയിലേക്ക്. എല്ലാവരും ഒറ്റുനോക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയവും കാലവും ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഈ ഗെയിംസിനും എല്ലാവിധ ആശംസകളും.
1: അതെ, ദോഹയിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള 10 കായിക കേന്ദ്രങ്ങളിലാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നത്, ക്രമീകരിച്ചിട്ടുള്ളത്.
0: ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി
1: മൂവിയിലെ പാട്ട്.
0: ഓക്കെ, ഭയങ്കര ഹിഷാമിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണ് ഈ പാട്ട് എന്നുള്ളതാണ്.

ഹാപ്പിനെസ് ഫ്രീക്വൻസി. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just be

0: തുടരും മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ നിസ്സയാണ് ഈ ടൈമിൽ നിങ്ങളുടെ കൂടെയുള്ളത്. ഏതായാലും ഐ പി എൽ വിശേഷങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ എന്ന് കൂടി നമുക്കൊന്ന് നോക്കി പോകാം. അങ്ങനെ പഞ്ചാബ് ഒന്നാം സ്ഥാനക്കാരാകാം വീണ്ടും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടിയായിരുന്നു മത്സരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹി അവരെ ഒന്ന് തളച്ചു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ട് വരും. ഇന്നലത്തെ മത്സരം ആ രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 211 റൺസ് വിജയ ലക്ഷ്യവുമായിട്ടായിരുന്നു ബാറ്റ് വീശിയ ഡൽഹി. ഒരു ഓവറ് ബാക്കി നിൽക്കെ അവരെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അതിഗംഭീരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു മാച്ചേ ഉള്ളൂ കേട്ടോ. ഹൈദരാബാദും ഗുജറാത്തും തമ്മിലുള്ള ഒരു മാച്ചായിരിക്കും നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. പോയിന്റ് ടേബിൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാംഗ്ലൂർ 14 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ഹൈദരാബാദ് ഉണ്ട്. അതിന് പിന്നാലെ ഗുജറാത്ത്, പഞ്ചാബ് വീണ്ടും താഴേക്ക് എത്തി കേട്ടോ. പഞ്ചാബ് 13 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ചെന്നൈ 12, രാജസ്ഥാൻ 12, ഡൽഹി 10, കൊൽക്കത്ത 9 പോയിന്റ്, മുംബൈ അടിവാരത്ത് തന്നെയാണ് കേട്ടോ. മുംബൈയും ലക്നൌവും അടിവാരത്തുണ്ട്. അവർ 6 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത്.
1: Chennai beats Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ. And
3: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഒരു അഡാർ ലവ് മൂവിയിലെ പാട്ടാണ് കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ 45 മിനിറ്റ് ആണ്. ഇനിയിപ്പോ കുറച്ച് വിഷസ് ഉണ്ട് പിന്നെ.
1: ഓക്കേ,
0: രാജേഷ് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന അൽ അസ്നാൻ മെഡിക്കൽ സെന്ററിലെ എല്ലാ നഴ്സുമാർക്കും ഇന്നത്തെ ദിവസത്തിൽ നല്ലൊരു ആശംസകൾ അറിയിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അൽ അസ്നാൻ മെഡിക്കൽ സെന്റർ.
0: അതെ, അൽ അസ്നാൻ മെഡിക്കൽ സെന്റർ.
1: ഓക്കേ, അവിടുത്തെ എല്ലാ നഴ്സുമാർക്കും, ഓക്കേ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടാവാം, എല്ലാവർക്കും ആ സ്നേഹ സന്ദേശവും സ്നേഹാശംസകളും ഞങ്ങൾ അറിയിക്കാം.
0: ഓക്കേ, നബീൽ പറയുന്നു ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ. ഇനാറ മെഹഫിഷ് എന്നാണ് പേര്.
1: ഇനാറ,
0: നല്ല പേരല്ലേ. ഓക്കെ, അപ്പൊ ഇനാറ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ. നബീലും ഫാമിലിയും എല്ലാരും ചേർന്നിട്ടാണ് അവിശ്വസ് പറയുന്നത്. കൂടെ തന്നെ ജിൻസി നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പൊ ജിൻസിക്കൊരു നല്ല ആശംസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എബി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിലെ നഴ്സുമാർ, നമ്മള് നഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഹോസ്പിറ്റലാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക, പക്ഷെ സ്കൂളുകളില് നഴ്സുമാരുടെ സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ.
1: നഴ്സുമാരുണ്ട്, എം ഇ എസ് സ്കൂളിൽ ഒരു നഴ്സ് ഉണ്ട്, ആളെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് മക്കളുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട്. വളരെ കാര്യമായിട്ടൊക്കെ എല്ലാ സ്കൂളുകളിലും നഴ്സുമാർ, കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും വന്നാൽ അവരുടെ ആ ഒരു സ്നേഹ പരിചരണം ഉണ്ട്. അവരെ ഓർക്കുകയാണ്,
0: ഓർക്കേണ്ട ദിവസം കൂടിയാണ്.
1: അതുപോലെ തന്നെ ചില ക്യാമ്പുകളിൽ നഴ്സുമാരുടെ സ്റ്റേഷനുകൾ ഉണ്ടാവും, ചില വർക്ക് സ്റ്റേഷനുകളിൽ നഴ്സുമാരുണ്ടാവും, അവർക്കും പ്രത്യേക
0: ഹോസ്പിറ്റൽ എന്നല്ലാതെ ഓർമ്മ വരുന്ന നഴ്സുമാർ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്.
1: അതുപോലെ തന്നെ വീടുകളിൽ പരിചരണം ചെയ്യുന്ന
0: ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുണ്ട്
1: അവർക്കും.
0: അതെ, ഗലീലിയോ സ്കൂളിലാണ് ജിൻസി നഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ജിൻസി ഒന്ന് സർപ്രൈസ് ആയിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കോള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നാലും ജിൻസിക്കും എബിയുടെ വക വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്നേഹം നിറഞ്ഞ ആശംസകൾ കൂടി ഈ സമയത്ത് നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ. ഷിഹാബുദ്ദീൻ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നഴ്സസ് ഡേ വിഷസ്. ദിൽഷിദയ്ക്ക് സ്പെഷ്യലി വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആള് ഫോട്ടോയും വിശേഷങ്ങളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ ദിൽഷിദയ്ക്കും ടു മൈ ഡിയർ വൈഫ് ഹാപ്പി നഴ്സസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു AI പിക്ചർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്.
1: അതോടൊപ്പം തന്നെ നഴ്സുമാരുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകാതെ ഇരിക്കേണ്ട രണ്ട് പേരുകളുണ്ട്, ഒന്ന് ഫിൻക്യു, മറ്റൊന്ന് യൂണിക്.
0: നമ്മുടെ
1: ഖത്തറിലെ നഴ്സുമാരുടെ സംഘടന കൂട്ടായ്മയാണ്, ഏറ്റവും ഗംഭീരമായിട്ടാണ് ആ രണ്ട് സംഘടനകളും പ്രോഗ്രാമുകളും ഒക്കെ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ അവർക്കും പ്രത്യേക ആശംസകൾ അറിയിക്കുകയാണ്.
0: തീർച്ചയായിട്ടും അണിയറയിലുള്ള എല്ലാവർക്കും നമ്മളുടെ സ്പെഷ്യൽ വിഷസ് പറയുന്ന കൂടെ ഇന്നത്തെ സൂചനയിൽ നിന്നും സിനിമ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ?
1: ടേക്ക് ഓഫ്
0: മൂവിയായിരുന്നു. അപ്പൊ എന്നാലും ഇന്നത്തെ ദിവസം നഴ്സസ് ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ചില സിനിമകളുണ്ടല്ലോ.
1: ഓക്കെ, അതില് സമീറയുടെ സമീറയെ കുറിച്ചിട്ട് ഫഹദ് പറയുന്ന കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞോണ്ട് ആ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ്.
0: മഹേഷ് നാരായണന്റെ ആദ്യത്തെ
1: സിനിമ
0: കൂടിയാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്നാലും ആ ഒരു മൂവിയായിരുന്നു നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പതുക്കെ ഗുഡ് ബൈ പറയാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇനി പറയാനുണ്ടോ?
1: ഇല്ല.
0: അല്ല, ഞാനിങ്ങനെ ഫോൺ എടുത്ത് കാര്യമായിട്ട് എന്തോ പറയാനായിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഹൈ നാനാ മൂവിയിലെ പാട്ട് തന്നുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ക്യൂ കെയറിലെ എല്ലാ നഴ്സുമാർക്കും ഹാപ്പി നഴ്സസ് ഡേ പറയണം. ഷഫ്നു ആണ് ഇപ്പൊ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അയ്യോ പോവല്ലേ, എന്റെ വൈഫ് ഷിബിനയ്ക്ക് നഴ്സിംഗ് ദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാനും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും
1: എന്തെങ്കിലും പറയാനുണ്ടോ?
0: എനിക്ക് ഇനി ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
10: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: Morning Safari.
14: Only on Radio Suno.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: Suno updates.
2: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ
0: വെദർ റിപ്പോർട്ട്.
2: 2027 സൗദി ഏഷ്യൻ കപ്പ് ടൂർണമെന്റിൽ ജപ്പാനൊപ്പം ഖത്തർ ഗ്രൂപ്പ് എഫിൽ ഏറ്റുമുട്ടും. സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന മത്സരങ്ങൾ 2027 ജനുവരി 7 ആരംഭിച്ച് ഫെബ്രുവരി 5 സമാപിക്കും. ശക്തരായ ജപ്പാൻ, ഖത്തർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എഫ് ടൂർണമെന്റിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നാലാമത് GCC ഗെയിംസിന് ദോഹയിൽ വർണ്ണാഭമായ തുടക്കം. May 22 വരെ ദോഹയിൽ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 6 GCC രാജ്യങ്ങളിൽ നിന്നായി 1000+ അത്ലറ്റുകൾ പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഹാൻഡ്ബോൾ ടേബിൾ ടെന്നീസ്

പള്ളിച്ചട്ടമ്പിയിൽ നിന്നും നല്ലൊരു പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് ഹോം ഡെലിവറിയുടെ ടൈം. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട്, നീ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ രാവിലെ തന്നെ ഇപ്പോ എന്നെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോ ഒരു മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്നവരായിരിക്കാം. എല്ലാ മാലാഖമാർക്കും അല്ലെങ്കിൽ എല്ലാ നേഴ്സിനും എന്നെ വക ഒരു വിഷസ് അറിയിക്കുകയാണ്. കരുതലിന്റെ മറ്റൊരു പേരാണ് നേഴ്സ് എന്ന് പറയും. നമ്മളിപ്പം സിസ്റ്റർ എന്ന് വിളിക്കും അല്ലെ. ഏതൊരു സമയത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പം സിസ്റ്ററേ എന്നുള്ള വിളി മാത്രമായിരിക്കും നമ്മുടെ വായിൽ ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാണ് എല്ലാ ചെറിയ കുഞ്ഞു ഡൗട്ട് മുതൽ വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ നമുക്ക് വേണ്ടിയിട്ട് ഫുൾ കരുതലായിട്ടും കൈത്താങ്ങായിട്ടും നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട് നേഴ്സുമാരെന്ന് എനിക്കറിയില്ല. പക്ഷേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫ്രം അവർ ബോട്ടം ഓഫ് അവർ ഹാർട്ട്, ബിക്കോസ് അത്രയും നന്നായിട്ട് നിങ്ങൾ ഓരോ ആൾക്കാർക്ക് വേണ്ടിയും നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഒരു വലിയ പോർഷനാണ് മാറ്റിവെക്കുന്നത്. ഭക്ഷണം കഴിക്കാതെ പേഷ്യൻസിന് വേണ്ടി ഓടുന്നവരുണ്ടാവാം. കാലും കൈയും ഒക്കെ വേദനിച്ചിട്ടും വീണ്ടും അടുത്തൊരു പേഷ്യൻ്റ് വരുന്നു എന്ന് കേൾക്കുമ്പം അവരുടെ പുറകെ ഓടുന്നവരുണ്ടാവാം. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ ഭേദമായി എന്ന് കണ്ട് അവരുടെ മുഖത്തെ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഇവരുടെയൊക്കെ കൂടെ ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്നവർ തന്നെയാണ് നേഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയ്യോ പോവല്ലേ എന്ന് കുറച്ച് പപ്പുണ്ണിക്കും നിസയ്ക്കും വന്ന മെസ്സേജാന്ന് തോന്നുന്നു. ഫിറോസ് ഖാനാണ് മെസ്സേജ് ഇരിക്കുന്നത്. എൻ്റെ വൈഫ് ഷിബിനയ്ക്ക് വേണ്ടിയിട്ട് നേഴ്സിംഗ് ദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിയാണ് കേട്ടോ, ഒരുപാട് പേരുടെ വൈഫ് ഉണ്ടാവും അല്ലേ ഇപ്പം നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന. ഗുഡ് മോർണിംഗ് അമീൻ. മൻസു പറഞ്ഞിരിക്കുകയാണ് ഹാപ്പി നേഴ്സസ് ഡേ എന്ന്. ഉമ്മ എന്തുണ്ട് വിശേഷം? ഉമ്മ സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളെ കണ്ടീഷിക്കാറുണ്ടോ? അതും കൂടി പറയേ. ഇപ്പം എന്തായാലും നേരെ നമുക്ക് തുടങ്ങാം. കാർത്തികം റിമീറ്റോമീൻ പാടിയ ഒരു പാട്ടിൽ. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴി വരുന്നുണ്ട്. കേട്ടുകൊണ്ടേ ഇരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
5: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
6: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10:24 അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയുടെ ടൈമാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണോ ഇറങ്ങിയത്, അതോ നേരെ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് അടിച്ചിട്ട് ജോലി കഴിയട്ടെ, ജോലി കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഇനി ബ്രഞ്ച് ആക്കാലോ അല്ലെങ്കിൽ ലഞ്ച് ആക്കാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾക്കുള്ള ക്വിക്ക് ആയിട്ടുള്ള ചില ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ്, അത് ഞാൻ കണ്ടെത്തിയതല്ല, ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്വിക്കായിട്ട് കഴിക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ്, 6 ബ്രേക്ക്ഫാസ്റ്റുകൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വലിയ, ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് സ്റ്റഡീസൊക്കെ നടത്തി അതിൻ്റെ ഒരു വലിയ റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓഹ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൽ നമ്മുടെ കുറേ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സിംഗ് ആണല്ലോ എന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, ഇപ്പോൾ ഇടിയപ്പം ഒക്കെ രാവിലെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ലല്ലോ, അതൊക്കെ ശരിയാക്കി വരും ഒരു സമയം. അപ്പോൾ ക്വിക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു ദ എക്കണോമിക് ടൈംസിൻ്റെ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോൾ, ഒന്ന് പോഹ വിത്ത് പീനട്ട്സ് ആണ്. ഇത് ക്വിക്ക് എന്ന് മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കുറേ വേർഷൻസും കൂടിയാണ് കേട്ടോ. കാരണം പോഹ വിത്ത് പീനട്ട്സ് എന്ന് പറയുമ്പം ഭയങ്കര ഫില്ലിംഗ് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പോഹ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അവിലാണല്ലോ, അതുകൊണ്ട് അത് പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. അതിന് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൽ ഫൈബർ ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും, പെർഫെക്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. രണ്ടാമത്തെ, നമ്മുടെ സ്ഥിരമായിട്ട് വീടുകളിൽ പെട്ടെന്ന് അമ്മമാരുണ്ടാക്കുന്ന ഉപ്പുമാവ് അല്ലെങ്കിൽ ഉപ്മ. അപ്പോൾ ഈ ഉപ്മ എന്ന് പറയുന്നത് എഗെയിൻ ഹെൽത്തി വേർഷനാണ്, കാരണം റവയാണ് യൂസ് ചെയ്യുന്നത്. അതിലും വെജിറ്റബിൾസ് ആവശ്യത്തിൽ അധികമുണ്ട്. കുറച്ചും കൂടി നല്ല ഒരു ഒരു വാമായിട്ട് ഒരു ഫുഡ് കഴിക്കണം എന്ന് തോന്നുക, നമുക്ക് ഉപ്മാവ് തന്നെയാണ് ബെസ്റ്റ്. ഈ ഉപ്മാവിൻ്റെ കൂടെ ഒരുപാട് പല പല വേരിയേഷൻസ് ഓഫ് കോമ്പിനേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപ്പുമാവും സാമ്പാറും കഴിക്കുന്നവരുണ്ട്, ഉപ്പുമാവും കടലക്കറിയും കഴിക്കുന്നവരുണ്ട്, ഉപ്പുമാവും പഴവുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുക. എനിക്കിഷ്ടം എന്താണെന്നറിയട്ടെ, ഉപ്പുമാവും മാങ്ങാച്ചാറും. ഭയങ്കര വിയേർഡാണെന്നറിയാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുപോലെ അതൊരു ഹെൽത്തി ബാലൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ന്യൂട്രീഷനും ന്യൂട്രിയൻസും കൂടിയാണ് കേട്ടോ. അതുപോലുള്ള മറ്റൊരു സംഭവമാണ് ഇപ്പം നമ്മൾ ഈ കടലമാവ് വെച്ചുണ്ടാക്കുന്ന ചില എന്നാണ് ഇതിന് പറയുക. അതും ഭയങ്കര ഒരു ക്വിക്ക് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഒരു കടലമാവ്, അതുപോലെ തന്നെ ഓണിയൻ, ടൊമാറ്റോ, പിന്നെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ചട്നി ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലു പൊറോട്ട അല്ലെങ്കിൽ സ്റ്റഫ്ഡ് പൊറോട്ട. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ആലു പൊറോട്ട എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട്. കാരണം ആലു വേവിച്ച്, അതായത് പൊട്ടറ്റോ വേവിച്ച്, അത് കഴിഞ്ഞിട്ട് പനീർ എന്ത് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കി, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത്, ഓ ഭയങ്കര മെനക്കേടാ. പക്ഷെ അവർ പറയുന്നത് ഇത് എളുപ്പമാണെന്നാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പം ഞാൻ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻസ് ആലു പൊറോട്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കും, നമുക്കാണ് കുറച്ചും കൂടി അത് പാട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കേട്ടോ. അപ്പം ഈ ഒരു കോമ്പിനേഷനും എഗെയിൻ എനർജി, പ്രോട്ടീൻ, എനർജി പ്രൊവൈഡ് ചെയ്യാനാണെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അടുത്തത് നമ്മുടെ സ്വന്തം ഇഡ്ലി ആൻഡ് കൊക്കനട്ട് ചട്നി. അതും ഈ പറഞ്ഞ ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ പെടുത്തുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷെ പണിയുള്ള കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. ആ എന്തെങ്കിലും അവിടെ അടുത്തത് ഓവർ നൈറ്റ് ഓട്സ്. ഓവർ നൈറ്റ് ഓട്സും എഗെയിൻ അതിൽ പാലുണ്ട്, നട്ട്സ് ഉണ്ട്, ചിയ സീഡ്സ്, അതുപോലെ ഫ്രൂട്ട്സ്, ഓട്സ്, ഇതൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് തലേ ദിവസം തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് ഫൈബർ, പ്രോട്ടീൻ, എനർജി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാ രീതിയിലുള്ള ന്യൂട്രിയൻസും കിട്ടും.

അതാണ് ഓവർ നൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 6 വിഭവങ്ങളാണ് മോർണിംഗിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതിൽ എനിക്ക് ആകെ ഒരു സ്റ്റഫ്ഡ് പൊറോട്ട ആൻഡ് ഇഡ്ലി ചട്നിയിൽ മാത്രമേ എന്നെ കൊണ്ട് എളുപ്പത്തിൽ നടക്കില്ല എന്നുള്ളൊരു ഉറപ്പുള്ളൂ. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പറയാൻ മറക്കരുത് കേട്ടോ. 5000 9017

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ആലു പൊറോട്ടയൊക്കെ എങ്ങനെയാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക, എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ അങ്ങനെയാണ് പറയുന്നത്, ലിസ്റ്റ് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു ഇത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്റ്റഫ്ഡ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നാണെന്നാണ്. അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുമോ?
1: ഞാനോ ആലു പൊറോട്ട എന്തായാലും നോക്കില്ല, ഗോതമ്പ് ദോശ വേണമെങ്കിൽ പരിശ്രമിക്കാം.
0: അത് പെട്ടെന്ന്,
1: അത് പെട്ടെന്നാകും. പിന്നെ അതുപോലെ ഉപ്മാവും ഈ പറഞ്ഞ ഉപ്മാവ് ഭയങ്കര പെട്ടെന്ന്, സമയമൊന്നും വേണ്ടല്ലോ, അതേ സമയം വേണ്ടല്ലോ, സ്പീഡില് തീർക്കാൻ പറ്റുന്നതാണ് ഉപ്മാവ്.
0: പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാൻഡ്വിച്ചുകൾ പെട്ടെന്ന്
1: കഴിയും.
0: അതെ, സാൻഡ്വിച്ചും അതൊക്കെയാണ് നമുക്ക്
1: പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ ഉള്ളു. ബാക്കിയെല്ലാം നമുക്ക് സമയം കുറച്ചുകൂടെ എടുക്കേണ്ട വരുമായിരിക്കും. പിന്നെ അതുപോലെ പുട്ടിങ്ങനെ വെച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന്
0: പുട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാകും.
1: പക്ഷെ കറി അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് വരണം എന്ന് പറയുമ്പോഴാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയ, അതിന്റെ കൂടെ ശർക്കര കഴിക്കും. പുട്ടും ശർക്കരയും,
0: പുട്ടും ശർക്കരയും. ഓക്കെ, അപ്പൊ ആ ശർക്കര അതിനകത്ത് ഇടുവോ?
1: ഇല്ല, അല്ലാതെ ഞാൻ കഴിക്കും.
0: അല്ലാതെ വെറുതെ
1: ശർക്കര കൂടെ കഴിക്കും.
0: ഓ,
1: അത് ഞാൻ ഉമ്മാവും ശർക്കരയും കഴിക്കാറുണ്ട്. പ്രത്യേക വിയേർഡ് കോമ്പിനേഷൻ.
0: മറ്റേ കഴിഞ്ഞ ദിവസം ജയസൂര്യ പായസവും ഉപ്പും പുട്ടും പറഞ്ഞു
1: പറ്റില്ല, അത് ഇച്ചിരി പാടാ. അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല.
0: അതുപോലെ ഒരു
1: പ്രത്യേക തരം ഭക്ഷണങ്ങളാണ് ഇതൊക്കെ.
0: ഓക്കെ ഓക്കെ, ശരിയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ ആവി കയറുന്നത് പെട്ടെന്ന്,
1: ഇഡ്ഡലി ഇഡ്ഡലി കറിയുടെ കാര്യം വരുമ്പോഴാണ് കുറച്ച് സമയം വരും.
0: നമ്മൾ മലയാളികൾ മാത്രമല്ലേ സത്യത്തിൽ ഇത്രയും പല
1: കറികളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മള് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കാരണം മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകൾ എല്ലാം പടപടയെന്ന് കഴിയും.
0: അതെ,
1: പക്ഷെ നമുക്ക് ഇങ്ങോട്ട് തീരുന്നില്ല. അതെന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും.
0: എപ്പോഴും,
1: കാരണം കുറെ കറികൾ വേണമെന്നുള്ളതുകൊണ്ടാണോ, അതോ സമയം നമുക്ക് ഐറ്റംസിന് സമയം എടുക്കുന്നതാണോ എന്ന് അറിയത്തില്ല.
0: അതെ, മാത്രമല്ല നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന കറി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഉച്ചയ്ക്ക് ഒരു തോരനും പിന്നെ ഒരു മീൻ ഫ്രൈയും പറ്റാതെ ഒരു മീൻ
1: കറിയും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം.
0: പിന്നെ വേറെ എന്തെങ്കിലും വേണം. അത് അതേ സാധനം പിന്നെ നമ്മൾ വൈകുന്നേരം എടുക്കില്ല.
1: വൈകിട്ട് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ പോകും.
0: അതെ, ശരിക്കും അപൂർവത്തിൽ അപൂർവം വീടുകളിലായിരിക്കും രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ വൈകുന്നേരം
1: വൈകിട്ടെടുക്കുക. അതെ, പക്ഷെ എനിക്ക് നമ്മൾ പ്രവാസികളാവുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും.
0: പക്ഷെ നാട്ടിലില്ല,
1: നാട്ടിലില്ല. ഇവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ ഉണ്ടാക്കി, ഇന്ന് ഉണ്ടാക്കി കുറച്ച് പോർഷൻ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ എടുക്കുക. അങ്ങനെ കുറച്ച് അൽഗൽത്ത് പരിപാടികളൊക്കെ പ്രവാസത്തിൽ ചിലപ്പം സംഭവിക്കും.
0: പക്ഷെ നേരെ നോർത്ത് ഇന്ത്യയിൽ രാവിലെ ഒരു ദാല് വെച്ചാൽ വൈകുന്നേരം
1: അവർക്ക് കുഴപ്പമില്ല, അവർ സെറ്റാണത്. പക്ഷെ നമുക്ക് ഇതൊന്നും പറ്റില്ല.
0: അതെ, മാത്രമല്ല അവർക്ക് കുറേയും കൂടി എനിക്ക് ഒന്ന് ചെറുതായിട്ടൊരു ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ കറികൾ ഓൾമോസ്റ്റ്
1: സെറ്റാവും. നമുക്ക് തേങ്ങ അരച്ച്, ഐ മീൻ തേങ്ങ എടുത്ത് തേങ്ങ അരച്ച് പിന്നെ അതൊരു പേസ്റ്റ് ആക്കി,
0: അതെ,
1: അത് ചിലപ്പോൾ കറിയിൽ വെച്ച് പിന്നെ അത് എണ്ണ എണ്ണ ഇതാക്കി.
0: അതെ, ഈ തേങ്ങ അരക്കുന്നത് മാത്രമല്ല, ഈ തേങ്ങ വറുത്തരയ്ക്കൽ പരിപാടി ഉണ്ടല്ലോ,
1: അത് കുറച്ച് ഞാൻ വൈകി പോകത്തില്ല. ഞാൻ ഏറ്റവും മാക്സിമം അടുക്കളയിൽ എങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആളാണ്. എത്ര സ്പീഡിൽ പരിപാടി കഴിയുക പോവാന്നുള്ളതാണ്.
0: പക്ഷെ നിസ ആക്ച്വലി ഭയങ്കര ഫാസ്റ്റ് ആണ്, പെട്ടെന്നാക്കും. പക്ഷേ അതിൽ എന്താണ് എങ്ങനെയാണ്,
1: കുറച്ച് ഉപ്പ് കുറവുണ്ടാവും, ബാക്കി പ്രശ്നമില്ല,
0: ബാക്കി പ്രശ്നമൊന്നുമില്ല, കഴിക്കാൻ പറ്റും, നല്ല ഫുഡൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിന്റെ മറ്റേ ഒത്തന്റിക് വേയിലൊന്നും ചോദിക്കരുത്.
1: നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രവാസികളും പറയുന്ന പോലെ സവാള, തക്കാളി, ഈ ഐറ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സെയിം എല്ലാത്തിലും മാറി വരും. അതായത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മാറും, മീനാകുമ്പോൾ മീന് മാറും എന്നുള്ള വ്യത്യാസം മാത്രമേ
0: ഉള്ളൂ. എല്ലാം
1: ഫിഷ് മസാലയും സാമ്പാർ പൊടിയും മാറും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
0: അങ്ങനെ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരു കറി വെച്ചിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കറി ചൂസ് ചെയ്യും? എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സെറ്റാണ്.
1: ചിക്കൻ കറി വിട്ട് രാവിലെ ആണെങ്കിൽ ഗോതമ്പ് ദോശയും ചിക്കൻ കറി, അത് ചോറിനൂടെ പോകും. വൈകിട്ടും ഇതേ ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും പോകാറുണ്ട്.
0: ഓക്കെ, കുഴപ്പമില്ല. ഈ ഗോതമ്പ് ദോശ വലിയ ഇതില്ല. ഗോതമ്പ് ദോശയുടെ കൂടെ ഞാൻ എന്താ കഴിക്കുന്നത് അറിയോ? വെറും അല്ല, ഉള്ളി, അതിൽ കുറച്ച് മുളക് പൊടി, ഒരു ഉപ്പ്, കുറച്ചെണ്ണ, എനിക്കത് മാത്രം മതി.
1: ഈ മുളക് പൊട്ടിച്ച ഫാൻസ് ഉണ്ട്, ഞങ്ങൾ ഇവിടെ മുളക് പൊട്ടിച്ചെന്ന് പറയുന്നത്, ചിലര് മുളക് ചമ്മന്തി എന്ന് പറയും,
0: മറ്റേ വറ്റൽ മുളക് പൊട്ടിച്ചെടുത്തത്,
1: അല്ല മൊത്തത്തിൽ ഇതിനൊക്കെ മുളക് പൊട്ടിച്ചെന്ന് പറയും.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ, എനിക്ക് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ മുളക് പൊട്ടിച്ച് പറയും, മുളക് ചമ്മന്തി പറയും, പല പല പറയും. അപ്പൊ ഇതിന്റെ ഉപ്പും മുളകും പറയും. ഇതിന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട്. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി എന്ന് പറയുന്ന
0: ആൾക്കാരുണ്ട്.
1: ആ ചോറ് കഴിക്കാൻ ചിലപ്പോ അത് മതിയാവും,
0: ഇഡ്ഡലിയുടെ കൂടെ അത് മതി, ദോശയുടെ കൂടെ അത് മതി, സത്യമായിട്ടും ബ്രെഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ
1: കൂടെ അത് മതി. ഓക്കെ, അപ്പൊ മുളക് പൊട്ടിച്ചത് അല്ലെങ്കിൽ മുളക് ചമ്മന്തി ഫാൻസ് ഉണ്ടോ എന്ന് കൂടി ചോദിക്കണം.
0: അതെ അതെ, നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കണേ 5000917.

0: listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
8: യു ആർ ലിസണിംഗ് ടു
7: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: ചെന്നൈ ബീറ്റ്സ്.
10: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
11: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ ഓരോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എനിക്കിവിടെ വോയിസ് മെസ്സേജ് ആയിട്ട് വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ക്ലിയർ ആയില്ല, അതുകൊണ്ട് നമുക്ക് നേരിട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം നല്ല രസമുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി കേട്ടപ്പോൾ. നിങ്ങൾക്കും കേൾക്കാൻ താല്പര്യമുണ്ടോ? അന്ന് നമുക്ക് ചോദിച്ചറിയാം ആളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്. പറയൂ, എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പി എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ.
1: അതായത് കാലത്തേനേറ്റ ഉടനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി, നമ്മുടെ ഫ്രൈ പാനില് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചൂടാക്കുക. അതിനുശേഷം നല്ല പഴുത്ത പഴം, പഴം മീൻസ് ഫിലിപ്പീനിയുടെ പഴം ഉണ്ടല്ലോ, ആ പഴം ചെറുതായിട്ട് അരിഞ്ഞിടുക. അതിനകത്തേക്ക് ഒന്നോ രണ്ടോ മുട്ട, എന്നിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ കുറച്ച് ഹണി. ഞാൻ കുറെ വർഷങ്ങളായിട്ട് രാവിലെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്, നല്ല ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി, ബട്ടർ കോഫി, വളരെ സിമ്പിൾ ആണ്, വളരെ ഹെൽത്തി ആണ്, നല്ല രസമാണ് കഴിക്കാൻ. പഴം പിന്നെ ലൂർ പാർക്കിന്റെ ബട്ടർ, അതിന്റെ കൂടെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹണി കുറച്ചൊന്ന്.
0: ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും എല്ലാവർക്കും ഓഫീസിൽ പോകുന്നതിന് മുമ്പ്.
1: ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഒന്ന് അറിയിക്കും കേട്ടോ.
0: ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഫ്രൈഡേ നോക്കട്ടെ, ഞാൻ ഫ്രൈഡേ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ സാറ്റർഡേ പറയാം. ഓക്കെ
1: ഓക്കെ, ഉറപ്പായിട്ടും
0: ഉറപ്പായിട്ടും. നാട്ടിലെവിടെയാണ്?
1: ഞാൻ തലശ്ശേരിയാണ്.
0: ഓക്കെ, ഇവിടെ ഇപ്പം എവിടെ ജോലി ചെയ്യുന്നേ?
1: ഞാനൊരു ചെറിയൊരു ബിസിനസ് ആണ്, ഹോട്ടല്, അതുകൊണ്ടാണ് ഇത്ര.
0: സന്തോഷട്ടോ സംസാരിക്കാൻ പറ്റിയില്.
1: താങ്ക് യു മാം, താങ്ക് യു, എനിക്ക് ഒരുപാട് സന്തോഷമായി.
0: അടിപൊളിയായിട്ട് അങ്ങനെ റെസിപ്പി ഒക്കെ കിട്ടിയില്ലേ? എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യാനായിട്ട് ഒന്ന് നോക്കൂ കേട്ടോ. ഇത് നല്ലൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് എനിക്കും തോന്നി. എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും പറഞ്ഞു പറഞ്ഞ് ചമ്മന്തിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മുളക് പൊട്ടിച്ചതെന്ന് പറഞ്ഞു, ചമ്മന്തി അതായത് മുളക് ചമ്മന്തി എന്ന് പറഞ്ഞു, ഉപ്പുമുളക് എന്നും പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ച് മുളക് ചമ്മന്തി ഫാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തന്നു, എന്നെ ഇവിടെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ മെസ്സേജ് എന്താ വെച്ചാൽ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതായത് നല്ല ഈ അരയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അരകല്ലെന്ന് പറയും അല്ലെങ്കിൽ അമ്മിക്കല്ലെന്ന് പറയും. അപ്പം ഈ ഒരു അമ്മിക്കല്ലിൽ വറ്റൽ മുളകിട്ട് ചുട്ട് അത് ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട്, അതായത് വറ്റൽ മുളകും എല്ലാം കൂടി കൊണ്ടുപോയി ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അതിലേക്ക് ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ചമ്മന്തി നമ്മൾ അരച്ചെടുക്കുമല്ലോ, ആ അരച്ചെടുത്ത അരച്ച ചമ്മന്തിയൊക്കെ മാറ്റി കഴിയുമ്പോൾ അതിൽ കുറച്ച് അരപ്പ് കിടക്കുന്നുണ്ടാവും. ഓ, പറയാൻ പറ്റുന്നില്ല എനിക്ക്. ആ അരപ്പിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് ഇളക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചിയും ചേട്ടനും. അതിനോടൊപ്പം തന്നെ മോനോട് ചോദിക്കുന്നുണ്ട്, മോൻ അത്ര താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും ഇവർ രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സെൽഫി വീഡിയോ എനിക്ക് അയച്ചു തന്നിരിക്കുക. അത് കണ്ടിട്ടുണ്ടല്ലോ റിങ്കു ആൻഡ് ക്രൂ, കൊള്ളാം. നോക്കിക്കോ, അടുത്ത തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ എന്നെ ഓർക്കും. അതാണ് ഞാൻ അതെന്തായാലും ഉറപ്പുവരുത്തും നിങ്ങൾ എന്നെ ഓർക്കും എന്നുള്ളത്. എനിവേ, ഇങ്ങനത്തെ ചമ്മന്തി ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റസ് നോ നിങ്ങളുടെ നാട്ടിലെ ചമ്മന്തി എങ്ങനെയാണെന്ന് പറയൂ കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ സിമ്പിളാണ്, ഇങ്ങനെ ചുട്ട ചമ്മന്തിയൊക്കെ വല്ലപ്പോഴൊക്കെ നടക്കുകയുള്ളൂ, അമ്മ ഉണ്ടെങ്കിലും നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നോർമൽ ചെറുതായിട്ട് വെളുത്ത ഉള്ളിയും അതായത് കുഞ്ഞുള്ളിയും അതിലേക്ക് മുളക് പൊടിയും ഉപ്പും, അത്രേ ഉള്ളൂ, സിമ്പിൾ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇത് ഹോം ഡെലിവറിയുടെ സമയമാണ്. അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ ഒരു വിഷസ് അറിയിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ സാദിഖിൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ. ഹായ് ഡിയർ റേഡിയോ സുനോ 91.7 TM, സാദിഖ് ആൻഡ് ദാലിമ എന്നായിരിക്കും. എന്തായാലും ഇവർ രണ്ടുപേരുടെയും കൂടി സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾക്ക് വേണ്ട ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഷെടാ, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാതിരിക്കുമോ? ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും വൈഫിനോട് എൻ്റെ അന്വേഷണം പറയൂ. രണ്ടു പേർക്കും എൻ്റെ വക വിഷസും അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഞാൻ ദേ ഇപ്പം വെച്ചേർന്നതായിരിക്കും.

അപ്പൊ ഈ ഒരു പാട്ട് എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം വേറൊരു വലിയ വിഷ് വന്നിരിക്കുന്നത് ദിലീപ് മോഹനിൽ നിന്നുമാണ്. ഇന്റർനാഷണൽ നഴ്സിംഗ് ഡേ ആശംസകൾ നേരുന്നു. ജനിച്ചു വീഴുന്ന നിമിഷം തന്നെ നമ്മളെ ഏറ്റുവാങ്ങുന്ന കരങ്ങൾ അത് സാധാരണ കരങ്ങളല്ല, മാലാഖമാരുടെ കരങ്ങൾ തന്നെയാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആദ്യ സ്പർശം നമ്മൾ അറിയുന്നത് ആ നിമിഷത്തിലാണ്. ആ കരങ്ങളിൽ ഇരിക്കുമ്പോൾ കരുതൽ, സ്നേഹം, സഹനം എന്നിവയുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായ സമയങ്ങളിൽ, അപകട അവസ്ഥകളിൽ, വേദനയുള്ള സമയങ്ങളിൽ അവരുടെ മാതൃസ്പർശം നമ്മൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നു. ഈ ലോകത്ത് അനേകം ജീവനുകൾ നിലനിർത്താൻ നിശബ്ദമായി പോരാടുന്നവരാണ് ഈ നഴ്സുമാർ. അവരുടെ ഈ മഹത്തായ സേവനം മനുഷ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്, മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലായിടങ്ങളിലും സേവ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട നഴ്സ് സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഇന്റർനാഷണൽ നഴ്സിംഗ് ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അയച്ചിരിക്കുകയല്ലേ, നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നഴ്സസ് ഉണ്ടാവും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ വിഷസ് പറയാനായിട്ട് അല്ലെങ്കിൽ അർഹിക്കുന്ന ആൾക്കാരെ. എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. കാരണം ഞാനൊരു 3-4 മാസത്തോളം ഓൾമോസ്റ്റ് 4 അല്ല, അതിൽ കൂടുതൽ വേറൊരു ഒരാളുടെ ബൈസ്റ്റാൻഡറായിട്ട്, അതായത് വീട്ടിലുള്ള ഒരാളുടെ ബൈസ്റ്റാൻഡറായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ നിന്നിപ്പം ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് നിന്ന് അവരുടെ ഓരോ ജോലികളും കണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു 4 മാസം വളരുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് അവർ ഓരോ ദിവസവും ചെയ്യുന്നത്, എന്തുമാത്രം സാക്രിഫൈസസ് ആണ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡിലൂടെ ഓടും, ഇതൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഖത്തറിൽ തന്നെ ഉള്ള മറ്റൊരു നേഴ്സും കൂടി ഉണ്ട് കേട്ടോ, വളരെ അടുത്ത ഒരു സുഹൃത്താണ്. നമ്മളുടെ മലയാളി മങ്ക സീസൺ 2 വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു. അപ്പോൾ ആൾ വർക്ക് ചെയ്തത് ക്യാൻസർ സെൻറ്ററിലാണ് സ്റ്റാഫ് നേഴ്സായിട്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചിട്ട് ആൾക്കൊരു ആശംസ പറയണം. കാരണം ഷീ ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ആളിവിടെ ഓഡീഷന് വന്ന ദിവസം, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വന്നപ്പോൾ പറഞ്ഞൊരു വാക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓരോ ആൾക്കാരെയും ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ മുഖത്ത് കിട്ടുന്നൊരു ചിരി, ആ ഒരു പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ജോലി തിരഞ്ഞെടുത്തതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ വിളിക്കാനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളും കേൾക്കാനായി വെയിറ്റ് ചെയ്തോളൂ. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് മുമ്പ് പറഞ്ഞ പാട്ട് സാധിക്കേ ഓൺ ദ വേ ആണ് കേട്ടോ, വരുന്നുണ്ടാവും. സോ കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings
2: presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
5: in association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum aavashyamayathellam oriki Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
12: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
13: യു ആർ ലിസ്ണിംഗ് ടു
12: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
14: Chennai beats.
15: Tamil head of the hour.
16: In the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: റേഡിയോ സനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദ ഡേ, ബ്രോട്ട് ടു യു ബൈ
6: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ഓരോ നിമിഷവും ആശ്വാസത്തിന്റെ തണൽ തേടി നാം തളർന്നിരിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ പ്രകാശമായി ഒരാളുണ്ടാകും. ഉറക്കമില്ലാത്ത രാത്രികളിൽ തളരാതെ കൂട്ടിരുന്ന് സ്നേഹത്തോടെ നെറ്റിയിൽ തലോടി എല്ലാം ശരിയാകും എന്നൊരു വാക്ക് മരുന്നിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സിന് കരുത്ത് പകരും. സ്വന്തം വീടിന്റെ സന്തോഷങ്ങളെക്കാൾ മറ്റൊരാളുടെ പുഞ്ചിരിക്ക് വില നൽകുന്ന പകരം വയ്ക്കാനില്ലാത്ത കരുണയുടെയും ത്യാഗത്തിന്റെയും ആ ചൈതന്യം

0: നഴ്സസ് ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദ ഡേ ബ്രോട്ട് ടു യു ബൈ
2: ഡേയ്സ് ഓഫ് ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഇന്ന് അങ്ങനെ ലോകത്തിലെല്ലാ മാലാഖമാരെയും അല്ലെങ്കിൽ എല്ലാ നേഴ്സസിനെയും നമ്മൾ ആഘോഷിക്കുന്ന അവരുടെ ആ ഒരു വലിയ വലിയ വലിയ സർവീസസിന് മുന്നിൽ, അവരുടെ സ്നേഹത്തിന് മുന്നിൽ, അവരുടെ ആ ഒരു കരുതലിന് മുന്നിൽ നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹം തിരിച്ചു നൽകുന്നൊരു ദിവസമാണ്, നന്ദി പറയുന്നൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ദിവസത്തിൽ തന്നെ ഞാൻ എനിക്കറിയാവുന്ന, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ നമുക്കൊക്കെ അറിയാവുന്ന മലയാളി മംഗ സീസൺ ടുവിലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് കൂടിയായിരുന്ന ആ ഒരു നേഴ്സിനെ വിളിച്ചൊന്ന് വിഷ് കൊടുക്കണ്ടേ? അപ്പൊ ഷീ ഈസ് ജോയിനിങ് വിത്ത് അസ്. ജിസ് മരിയ, ഹാപ്പി നേഴ്സസ് ഡേ.
4: താങ്ക് യു അഷ്ടമി.
3: സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നോ?
4: അയ്യോ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഇവിടെ കൊച്ചിന് പനിയാണ്, അപ്പൊ ഇവിടുത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
3: ഇത് ഹോസ്പിറ്റലാണ്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതൊന്ന് പറയോ.
4: ഞാൻ ഹമദിലാണ് വർക്ക് ചെയ്യുന്നത്, ക്യാൻസർ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആയിട്ട്.
3: മുൻപൊരു തവണ ജിസ് മറിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാൻസർ സെന്ററില് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും മുഖത്ത് ചിരി കാണുമ്പോൾ, അവരുടെ വേദനയിൽ അവരുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെ കുറിച്ച് അല്ലേ?
4: അതെ, ഒരു നേഴ്സിന്റെ ധർമ്മം തന്നെ നമ്മൾ ഒരു പേഷ്യന്റിനെ എത്രമാത്രം അവരെ സന്തോഷമാക്കി വെക്കുക, അവരുടെ വേദനകളിൽ നിന്നും അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണല്ലോ. പ്രത്യേകിച്ച് ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും ഒഫ്കോഴ്സ് അവർക്ക് നല്ല വേദനയായിരിക്കും. അതുപോലെ തന്നെ അവർ മെന്റലി ഭയങ്കര വീക്ക് ആയിരിക്കും. അവർ മാത്രമല്ല, അവരുടെ കൂടെയുള്ള അവരുടെ ഫാമിലി ആണെങ്കിലും ആ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ, ആ ഒരു സപ്പോർട്ട്, ആ സമയത്ത് നമുക്ക് അവർ തരുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ശരിക്കും അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റിവാർഡ്. നെക്സ്റ്റ് ഡേ നമ്മൾ അവരോട് ചോദിക്കും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. പക്ഷെ നല്ല വേദനയായിരിക്കും അവർക്ക് ആ സമയത്ത് നമ്മളോട് അവരത് പറയുന്നല്ലോ. അപ്പൊ നമ്മൾ ഓർക്കും നമ്മുടെയൊക്കെ വേദനകൾ എത്ര നിസ്സാരമാണ്, നമ്മൾ എന്നിട്ട് നമുക്ക് എപ്പോഴും കംപ്ലൈൻസ് ആണ്, അയ്യോ എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു രോഗം വന്നെങ്കിൽ അവര് അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര അവർക്ക് ആ ഒരു കെയർ കൊടുക്കാൻ സാധിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഒരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്.
3: ഉറപ്പായിട്ടും ഇതുപോലെ പ്രൗഡായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, അങ്ങനെയുള്ളവർ കേൾക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്നത്തെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഞങ്ങൾ ഇടുന്ന പാട്ടുകളും ഞങ്ങളുടെ വിഷസും ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു കേട്ടോ. എന്തായാലും ഇനിയും ചോദിച്ചറിയാനായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതും ഒരു നേഴ്സ് തന്നെയാണ്. ആളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരിയറിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിസ്മറിയ ആണ്. ജിസ്മറിയ ഇവിടുത്തെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ക്യാൻസർ സെന്ററിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ജിസ്സിനോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ജിസിന്റെ ഈ ഒരു നേഴ്സിംഗ് ഫീൽഡിനെ കുറിച്ച്, നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് ജിസ്മറി എത്തിയത്?
1: ആക്ച്വലി അഷ്ടമി, എനിക്ക് നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫീൽഡായിരുന്നു ആദ്യം, അതായത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ്. അപ്പൊ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ആളാണ്. അപ്പൊ എന്റെ പപ്പയും അമ്മയും ആ സമയത്ത് പറഞ്ഞു, നിനക്ക് പഠിച്ച് കഴിയുമ്പോഴേ ജോലി ലഭിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നേഴ്സിംഗ് ഫീൽഡായിരിക്കും, നീ ഇത് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷെ അവരെ ഞാൻ അനുസരിച്ചു, കാരണം നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം. ആ സമയത്തൊക്കെ എനിക്ക് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര പാഷൻ. ഒരു ഡാൻസ് ടീച്ചർ ആകണം അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് ആകണം, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് നഴ്സിംഗിന് ഞാൻ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒരു നേഴ്സിന് ശരിക്കും ഒരുപാട് സഹിക്കാനും ശ്രമിക്കാനും ഒക്കെ ഉള്ളൊരു ശക്തി വേണം. അതില്ലാതെ ഒരിക്കലും ഒരു നേഴ്സ്, എല്ലാവർക്കും ഒരു നേഴ്സ് ആകാൻ സാധിക്കത്തില്ല. ആ സമയത്ത് 1 ഇയർ ഞാൻ ശരിക്കും സഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹൃദയം എന്ന് പറയുന്നത് തന്നെ ഒരു നേഴ്സാണ്. ഒരു നേഴ്സില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം എനിക്ക് അത് മുന്നോട്ട് പോകും തോറും എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ്, ഞാൻ ഈ ചെയ്യുന്ന ഈ പ്രൊഫഷന്റെ വാല്യൂ എനിക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഞാൻ അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനിൽ ഭയങ്കര സന്തോഷവതിയാണ്. ഞാൻ നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്ന ഒരു സമയത്ത്, കാഷ്വാലിറ്റിയിൽ എനിക്ക് ട്രെയിനിങ് തരുന്ന ഒരു സമയത്ത്, ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരാണ്. അദ്ദേഹത്തിന്റെ ഒരു കൈ ടോട്ടലി നഷ്ടപ്പെട്ടു. അപ്പം ഈ പേഷ്യന്റിനെ അകത്ത് കൊണ്ടുവരുമ്പം ഇങ്ങനെ ബ്ലഡ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും എനിക്കൊരു പേടിയൊക്കെ തോന്നി. ഞാനൊരു സ്റ്റുഡന്റ് ആണല്ലോ. പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഈ ഓരോ നഴ്സുമാരും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ, ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ഓരോ ദിവസം കൈകാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കുമായിരുന്നു ശരിക്കും.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരോടും ചോദിച്ചാൽ പല പല കഥകളാണ് അവരൊക്കെ വന്ന ഒരു ഒരു ജേണി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് പേര് ഇപ്പം റിലേറ്റബിൾ ആയിട്ടിരിക്കുന്നവരുണ്ടാവാം, ഇങ്ങനെ പല കഥകൾ ഉണ്ടാവാം. നിങ്ങൾക്കും പറയാൻ മെസ്സേജ് അയക്കുക 5000997ലേക്ക്. ഞാനും എൻ്റെ ജൂലിയറ്റ് നേഴ്സും ഡോൺ ബോസ്കോന്റെ മെസ്സേജാണ് എൻ്റെ വക വിശ്വസം അറിയിക്കണം കേട്ടോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: You are listening to
7: Radio Suno 91.7 FM,
8: Qatar's happiness.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707. Action.
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: Horror.
3: തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
0: Or drama.
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
7: ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം.
8: ഹായ്, ഞാൻ ഹണി റോസ്.
9: യു ആർ ലിസ്ണിംഗ് ടു
8: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഹോം ഡെലിവറി.

നല്ലൊരു പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളിവിടെ നേഴ്സസ് ഡേ ആഘോഷത്തിൽ തന്നെയാണ് ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേഴ്സസിന്റെ ആ ഒരു ലൈഫിലെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഒരു വിഷസ് എത്തിയിട്ടുണ്ടായിരുന്നു. ലിസി, സജന ആൻഡ് ചിഞ്ചു ഈ സിസ്റ്റർമാർക്ക് അല്ലെങ്കിൽ നേഴ്സസിന് ആ ഒരു ഹാപ്പി ഇന്റർനാഷണൽ നേഴ്സിംഗ് നേഴ്സസ് ഡേ വിഷസ് അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അഭിജിത്തിന്റെ മെസ്സേജ് ആണ് വന്നത്. അഭിജിത്ത്, എന്തായാലും ഉറപ്പായിട്ടും ഞങ്ങൾ അറിയിക്കുന്നു. മൂന്ന് പേരോടും ഞങ്ങളുടെ അന്വേഷണം പറയുക, ഞങ്ങളുടെ താങ്ക് യു പറയുക. ലിസി, സജന, ചിഞ്ചു, അപ്പം എല്ലാ നേഴ്സുമാരും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ആഘോഷിക്കുകയായിരിക്കും. അവർ എത്രയാണെങ്കിലും ആഘോഷങ്ങൾ ഇല്ല സത്യത്തിൽ. അവർക്ക് അവരുടെ ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടവും അവരുടെ ടോട്ടൽ ആ ഒരു ഷെഡ്യൂളിൽ ഉള്ള കാര്യങ്ങൾ തീർക്കുക, അതിന് ഉപരി മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുക, അവരെയൊക്കെ ശുശ്രൂഷിക്കുക എന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ നമ്മളുടെ ഈ ഒരു വിശ്വസം അവരുടെ അരികിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മറ്റു ചില വിശേഷങ്ങൾ പറയാനായിട്ട് നമുക്ക് ബാക്കി ചോദിക്കാനും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ജിസ് മറിയ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും ജൂലിയറ്റ് നേഴ്സിനോടും എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. ഡോൺ അഫ്കോഴ്സ് ഈ ഒരു സമയം കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ദാ എം ജി ശ്രീകുമാർ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്.

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്, ഹോം ഡെലിവറിയിൽ. അപ്പം എന്തായാലും ഈ ഒരു സമയം നമ്മൾ കരുത്തായും കരുതലായും നിൽക്കുന്ന ചിലരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് അറ്റ് ക്യാൻസർ സെന്റർ ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ ജിസ് മറിയയാണ്. അപ്പൊ ജിസിനോട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം. എത്ര വർഷമായി ഈ ഒരു പ്രൊഫഷനിൽ എത്തിയിട്ട്?
3: ഏകദേശം
2: 11 വർഷത്തിനിടയിൽ പേഷ്യന്റിന്റെ അടുത്ത് പോയി സംസാരിച്ചത്, ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ?
3: ശരിക്കും ഇവിടെ തന്നെയുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. പേഷ്യന്റ് ശരിക്കും എന്താ പറയാ, റിലേറ്റീവ്സ് ആരും അടുത്തില്ലായിരുന്നു. അവരെല്ലാം നാട്ടില് സ്റ്റക്കായി പോയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അവർക്കാർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ ശരിക്കും ആ പേഷ്യന്റിന്റെ ആ ഒരു ലാസ്റ്റ് ടൈമിങ്ങില് ഫുൾ ടൈം ഞാനായിരുന്നു ആ പേഷ്യന്റിനെ നോക്കിയിരുന്നത്. പ്രായമുള്ള ഒരു ബാബയായിരുന്നു. അപ്പൊ ആ ബാബ എപ്പോഴും എന്റെ അടുത്ത് പറയും, ശരിക്കും നീ എന്റെ അടുത്ത് വരുമ്പോഴും നീനെ കെയർ ചെയ്യുമ്പോഴും മെഡിസിൻസ് തരുമ്പോഴൊക്കെ ഫാമിലി എന്റെ കൂടെയുള്ള ഒരു ഫീലിങ്സ് ആണ് എനിക്ക് കിട്ടുന്നത്. ഡോക്ടേഴ്സ് പോലും എന്റെ അടുത്ത് പറയായിരുന്നു, ശരിക്കും ബാബി ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ കെയർ കൊടുക്കുമ്പം. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാ നേഴ്സസും ലാസ്റ്റ് ആ സമയത്ത് വരെ ഞങ്ങൾ ആ ബാബയുടെ കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിങ്ങില് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ബാബ പറഞ്ഞു ഒരു വാക്ക്, മോളെ ഒരിക്കലും ഞാൻ നിന്നെ മറക്കത്തില്ല, എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. ശരിക്കും ആ ഒരു കാര്യം എപ്പോഴും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. നമ്മൾ ഓരോ പേഷ്യന്റിന് കെയർ കൊടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ് കിട്ടുന്നത്. ഹൃദയം തുറന്നുള്ള ഒരു അവരുടെ പറച്ചിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അവരുടെ വാക്കുകളിലൂടെ നമുക്കത് വ്യക്തമാവും. അതാണ് എനിക്ക് ഏറ്റവും എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം.
2: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റണ പോലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചെങ്കിലും ജീവിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അതിലും വലിയ ഒരു പുണ്യം എന്താണ് അല്ലേ?
3: അതെ, തീർച്ചയായിട്ടും.
2: അതെ,
3: സാലറി നമ്മൾ എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലും മേലെ നമ്മൾ ആ ചെയ്യുന്ന സർവീസ്, അതിൽ കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ഇമ്പോർട്ടന്റ് ആണ് അഷ്ടമി.
2: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് എ ബിഗ് താങ്ക് യു ആണ് ഫോർ കെയറിങ് അസ്, ഫോർ ബീയിങ് വിത്ത് അസ്. ഈ ഒരു ഫുൾ നേഴ്സസ് ഡേ എല്ലാവരും ഈ പറഞ്ഞ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് പേരുണ്ടാവും ഇപ്പൊ നേഴ്സുമാരായിട്ട്, പക്ഷെ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് ഇന്ന് എന്റെ കൂടെ സംസാരിച്ച ജിസ് മറിയയ്ക്ക് ഹാപ്പി നേഴ്സസ് ഡേ.
3: താങ്ക് യു അഷ്ടമി, താങ്ക് യു സോ മച്ച്. ഇതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്.
2: പറഞ്ഞോ.
3: ഇന്നത്തെ ദിവസത്തിന് എന്റെ ജീവിതത്തിൽ രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഞാനൊരു നേഴ്സാണ്, ഞാൻ നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ റേഡിയോസിനോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും, മാത്രമല്ല വേൾഡിലുള്ള എല്ലാ നേഴ്സുമാർക്കും നേഴ്സസ് ഡേ വിഷസ് അറിയിക്കുന്നു. പിന്നെ എന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് ഇന്ന്.
2: അടിപൊളി.
3: അതും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അത് ഇന്നാണ്.
2: അപ്പോ ഈ പറഞ്ഞ പോലെ കെട്ടിയോ നേഴ്സസ് ഡേയിൽ ഒരു നേഴ്സിനെ തന്നെ അങ്ങ് പൊക്കി. അപ്പം ആളോടും പറയുക, അതിനോടൊപ്പം തന്നെ ജിസ്മറിയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ.
3: താങ്ക് യു അഷ്ടമി, താങ്ക് യു സോ മച്ച്. അഷ്ടമി വിളിച്ചതിനും വിഷസ് അറിയിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി.
2: താങ്ക് യു ഡിയർ, താങ്ക് യു,
3: താങ്ക് യു.

0: 92 Radio Suno 91.7 FM 91.7 FM
1: Qatar's happiness frequency
0: Radio Suno
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Urido TV channel number 911
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
1: Distributed by Fars Film. Grow your brand.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇനി ചില അപ്ഡേറ്റുകളിലേക്ക് പോയാലോ. സോ G20 അപ്ഡേറ്റ്സിലേക്ക് പോകുന്ന സമയം, ഇന്നലെ നമ്മൾ എല്ലാവരും പ്രവചിച്ച പോലെ വിചാരിച്ച കറക്റ്റ് കാര്യം തന്നെ നടന്നു. ഡൽഹിയാണ് 3 wicketsന്റെ ആ ഒരു ഡിഫറൻസിൽ 6 balls ബാക്കി നിൽക്കെ പഞ്ചാബിനെതിരെ ജയിച്ചത്. 216 runs എടുത്തായിരുന്നു ഇന്നലത്തെ ഡൽഹിയുടെ വിജയം എന്ന് പറയുന്നത്. 210 runs മാത്രം എടുത്ത് 211 എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ടാർഗറ്റ് കൊടുത്തപ്പോൾ ഡൽഹി 216 runs എടുത്താണ് അതിഗംഭീര വിജയം കാഴ്ചവെച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ടോട്ടൽ ഒരു മാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് മാധവ് തിവാരിയാണ്. മാധവ് തിവാരി, ഡൽഹിയുടെ സ്വന്തം മാധവ് തിവാരി അതിഗംഭീരമായിട്ടാണ് ഇന്നലെ പെർഫോം ചെയ്തത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് നമ്മുടെ ബാറ്റിങ്ങിലേക്ക് എത്തുന്ന സമയത്താണ് മില്ലർ 51 runs, അതുപോലെ തന്നെ അക്സർ പട്ടേൽ 56 runs എടുത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് നിര തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ പഞ്ചാബിൻ്റെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ശ്രേയസ് അയ്യറാണ് ഇന്നലെ 59 runs എടുത്തത്. പിന്നെ ആര്യ, പ്രിയൻഷ് ആര്യ 56 runs എടുക്കുകയും ചെയ്തു. പക്ഷെ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ തിവാരി 2 wicketsകൾ എടുത്ത് അതിനോടൊപ്പം തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് ആയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ടേബിളിൽ വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ടേബിളിൽ പഞ്ചാബിൻ്റെ സ്ഥാനം, പഞ്ചാബ് ഫസ്റ്റ് പൊസിഷനിൽ കുറച്ച് നാളുകളായി നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം 4th position എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാച്ചിൽ ജയിച്ചില്ലെങ്കിൽ പഞ്ചാബിന് നല്ല രീതിയിൽ അതൊരു വെല്ലുവിളി ആകാനായിട്ട് പോകുന്നു അടുത്ത വരാനിരിക്കുന്ന മാച്ചസൊക്കെ. കാരണം ഗുജറാത്തും ഹൈദരാബാദും തമ്മിലാണ് ഇന്നത്തെ മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. ഇവർ രണ്ടുപേരും ഈ ഒരു മാച്ചിൽ, അതിപ്പം ഹൈദരാബാദ് ആണെങ്കിലും അതിനോടൊപ്പം തന്നെ ഗുജറാത്ത് ആണെങ്കിലും ഈ ഒരു മാച്ചിൽ ജയിച്ചു കഴിഞ്ഞാൽ, ഗുജറാത്ത് ജയിച്ചു കഴിഞ്ഞാൽ മുന്നിലേക്കെത്തും, അപ്പോൾ പഞ്ചാബ് വീണ്ടും താഴേക്കായി ആകപ്പെടും. അതുപോലെ തന്നെ ഈവൻ ഹൈദരാബാദ് ജയിച്ചാലും എഗെയിൻ ടേബിൾ ടോപ്പേഴ്സ് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ച് ഇനി ഇന്നത്തെ മാത്രമല്ല നാളത്തെ മാച്ചും കൂടെ കഴിയുമ്പോൾ ഒരുപാട് ചേഞ്ചസാണ് വരാനായിട്ട് പോകുന്നത്. നാളെ RCB ആൻഡ് കൊൽക്കത്ത തമ്മിലുള്ള മാച്ചാണ്. കൊൽക്കത്ത നല്ല ഫോമിലാണ്. കഴിഞ്ഞ 4 matches ഈവൻ ദോ പോയിന്റ് ടേബിൾ പട്ടികയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴേക്കാണെങ്കിലും കൊൽക്കത്ത അതിഗംഭീരമായിട്ടുള്ള ഒരു ഫോമിലാണ് കഴിഞ്ഞ 4 matches. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അതിനോടൊപ്പം തന്നെ മുംബൈയോടൊപ്പമുള്ള അടുത്ത പഞ്ചാബിൻ്റെ മാച്ചും പഞ്ചാബ് ജയിക്കേണ്ടത് വളരെ വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു അപ്ഡേറ്റ് ഓൺ T20.

0: ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയം അശ്വമിയാണ് കൂടെയുള്ളത്. സമയം ദാ ഏകദേശം 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് അല്ലേ. അപ്പൊ ഈ ഒരു ടൈം ആവുമ്പോഴേക്കും എന്താ കഴിക്കുക, ഉച്ചക്ക് എവിടെ പോയി കഴിക്കും, എന്താ ഓർഡർ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ഡിസ്കഷൻസ് നടക്കുന്ന ഒരു സമയമായിരിക്കും, പ്രത്യേകിച്ചും ഓഫീസുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേരള സ്റ്റൈൽ പ്രോൺസ് ഡ്രൈ ഫ്രൈ അങ്ങോട്ട് പറഞ്ഞാലോ എന്ന്. പറഞ്ഞാലോന്ന് ഉദ്ദേശിച്ചത് നല്ല അടിപൊളി റെസിപ്പി പറഞ്ഞാലാണ് എന്നാണ് കേട്ടോ.
1: Taste of the hour brought to you by BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: ഈ പറഞ്ഞ ബി എം ആറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോൺസ് ഡ്രൈ ഫ്രൈ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ആഗ്രഹമുള്ളവർ നേരെ ചെല്ലുക കഴിക്കാൻ. പ്രോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെന്നോളൂ. പ്രോൺസ് മാത്രമല്ല കുറേ അധികം വെറൈറ്റീസ് അവിടെയുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എനിക്ക് ഇന്ന് കണ്ണുടക്കിയത് പ്രോൺസ് ഡ്രൈ ഫ്രൈയിലാണ്. അപ്പോൾ ബർവ വില്ലേജിലെ നമ്മുടെ സഫാരിയുടെ അപ്പുറത്താണ് ബി എം ആർ. അപ്പോൾ അവിടെ ചെല്ലുക കഴിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ റെസിപ്പി ഇങ്ങനെയാണ്, ഒരു കേരള സ്റ്റൈൽ പ്രോൺസ് ഡ്രൈ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ലക്ഷ്യം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാരിനേഷന് വേണ്ടി വേണ്ടത് ഏകദേശം ഒരു 500 ഗ്രാം പ്രോൺസ് എടുക്കുക, നല്ലപോലെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പ�ൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ നാരങ്ങയുടെ ജസ്റ്റ് കുറച്ച് നീര് മാത്രം എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് നമുക്ക് മാരിനേഷന് വേണ്ടി സാധനങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതിനോടൊപ്പം ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്, അതും ഫോർ ഡ്രൈ ഫ്രൈ ആണേ, വേണ്ട സാധനങ്ങൾ ഇത്രയാണ്: 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 സ്പ്രിംഗ് കറി ലീവ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു കറി ലീവ്സ് എടുക്കുമ്പോൾ എനിക്ക് ആ തണ്ടോടുകൂടി ഇടുന്നത് കാണുമ്പോഴാണ് ഒരു സുഖം, അതുകൊണ്ട് കുറച്ചെടുത്തോ. പിന്നെ 2 മീഡിയം ഓണിയൻ തിൻലി സ്ലൈസ്ഡ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചോപ്ഡ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്ഡ്, അതിനോടൊപ്പം 8 മുതൽ 9 വരെ ഒരു ഗാർലിക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചോളൂ. 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 പിഞ്ച് ഓഫ് ഫെനൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം മാരിനേറ്റ് ചെയ്ത ഈ ഒരു പ്രോൺസ് കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഫ്രൈയിലേക്ക് എത്തുമ്പോഴത്തേക്കും നല്ലപോലെ ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്കൊരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോൺസ് ഒക്കെ തന്നെ ഇടുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് 2 സൈഡും ഒന്ന് വെന്ത് കിട്ടുന്ന പോലെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റി വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അതേ ഓയിലിലേക്ക് തന്നെ ബാക്കി ഓയിലും കൂടി ഇരിക്കുന്നത് ആഡ് ചെയ്തതിന് ശേഷം കറി ലീവ്സ് ഇടുക, അത് കഴിഞ്ഞിട്ട് ഓണിയൻ ഇടുക, നന്നായി സോട്ടേ ചെയ്യുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ, അല്ലെങ്കിൽ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും പെപ്പർ പൗഡറും ഗരം മസാലയും എല്ലാം ഇട്ട് നല്ല പോലെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് അതിലേക്ക് ആ ഒരു ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഡ്രൈ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതെടുത്ത് ഈ മസാലയ്ക്ക് ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. മസാലയ്ക്ക് നന്നായിട്ട് ആ പ്രോൺസിൽ ഇങ്ങനെ കോട്ടായി വരണം, നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണം. പറഞ്ഞ് നാവിൻ്റെ ഇങ്ങനെ കുറേ കപ്പലൂർന്ന് വായിലെന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് ഞാനുള്ളത്. നല്ല ഡ്രൈ ആയിട്ട് നല്ല കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോ മസാലയുടെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ കൂടെ ആ പ്രോൺസിൻ്റെ ടേസ്റ്റും, ഓ ഇഞ്ചിയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുക, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു നല്ല മണം, ആ എനിക്ക് വയ്യ, ഞാൻ തീർന്നു കേട്ടോ. എനിക്ക് ഇന്ന് ഇനിയിപ്പം പ്രോൺസ് കിട്ടിയേ പറ്റൂ, ആ അവസ്ഥയിലെത്തി ഞാൻ. അപ്പോൾ ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവർ, ഇപ്പം ഞാൻ പറയുന്ന കേട്ട് കൊതി വന്നവർ ചെന്നോളൂ നമ്മുടെ ബി എം ആറിലേക്ക് കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ. BMR Parva Village. Swadinte nalla nimishangal. Call 6614884.
0: ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ കഴിക്കാൻ ഇപ്പം പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഓർഡർ ചെയ്തെങ്കിലും ഇങ്ങോട്ടേക്ക് സാധനം എത്തിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് പോയി ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് പ്ലാൻ ചെയ്തോളൂ. ഞാൻ എന്തായാലും ഇനി തിരിച്ച് മാറ്റിനി ബാഷപ്പിൽ എത്തുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം ഹോം ഡെലിവറി വൈൻഡപ്പ് ചെയ്യേണ്ട സമയം. ടാ ബൈ.

0: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Matinee Classics. Matinee Classics.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: Matinee Classics.
3: Madura Sapnangal.

0: Hi, this is Sushin Shyam.
1: You're listening to
0: Radio Suno 91.7.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
2: சுனோ அப்டேட்ஸ் லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. മെയ് 11 തിങ്കളാഴ്ച ഓൾഡ് ദോഹ പോർട്ടിൽ നടത്താനിരുന്ന ഫിഷിംഗ് കോമ്പറ്റീഷൻ മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. മൂന്നാമത് വൺ റൺ ഫോർ ഓൾ ഹാഫ് മാരത്തൺ മെയ് 24 റിസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നടക്കും. മത്സരത്തിൽ വിവിധ പ്രായക്കാരായ 2500 ഓട്ടക്കാർ പങ്കെടുക്കും. നാലാമത് GCC ഗെയിംസിന് ദോഹയിൽ വർണ്ണാഭമായ തുടക്കം. മെയ് 22 വരെ ദോഹയിൽ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 6 GCC രാജ്യങ്ങളിൽ നിന്നായി 1000 അത്ലറ്റുകൾ പങ്കെടുക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ദോഹയിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള 10 കായിക കേന്ദ്രങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: മോനിഷ എന്ന താരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് ഏതാണ്? മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി അങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകൾ മനസ്സിലേക്ക് വരും അല്ലേ. മോനിഷ എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജനിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു നടിക്കും ലഭിക്കാത്ത അപൂർവ ഭാഗ്യം തേടിയെത്തിയ താരമായിരുന്നു മോനിഷ. ആദ്യ സിനിമയ്ക്ക് തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കുന്നു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ അംഗീകാരം ലഭിക്കുന്ന അഭിനേത്രിയും മോനിഷയാണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സമയത്ത് മോനിഷയ്ക്ക് പ്രായം 16 വയസ്സായിരുന്നു. 15 വയസ്സിൽ സിനിമാ ക്യാമറയെ ഫേസ് ചെയ്ത മോനിഷ ഇരുത്തം വന്ന അഭിനയ ശൈലി കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. മലയാളികളുടെ സ്നേഹ വാത്സല്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. കോഴിക്കോട് പന്നിയങ്കരയാണ് മോനിഷയുടെ സ്വദേശം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സിനിമയിൽ വന്ന മോനിഷ കേവലം 6 വർഷം മാത്രം നീണ്ടുനിന്ന കരിയറിലെ തിരക്കിനിടയിൽ ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലേക്കായി മോനിഷ എന്ന അഭിനേത്രിയെ കണ്ടെടുത്തത് ആരാണെന്നറിയാമോ? ആ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അടുത്ത പാട്ടുകൂടി വരാണ്. മോനിഷ അഭിനയിച്ച ആര്യൻ സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ട്, കേൾക്കാം. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Radio Suno presents Story of the Day, brought to you by
3: Daiso Japan. You name it, we have it.
4: ഓരോ നിമിഷവും ആശ്വാസത്തിന്റെ തണൽ തേടി നാം തളർന്നിരിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ പ്രകാശമായി ഒരാളുണ്ടാകും. ഉറക്കമില്ലാത്ത രാത്രികളിൽ തളരാതെ കൂട്ടിരുന്ന് സ്നേഹത്തോടെ നെറ്റിൽ തലോടി എല്ലാം ശരിയാകും എന്നൊരു വാക്ക് മരുന്നിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സിന് കരുത്ത് പകരും. സ്വന്തം വീടിന്റെ സന്തോഷങ്ങളെക്കാൾ മറ്റൊരാളുടെ പുഞ്ചിരിക്ക് വില നൽകുന്ന, പകരം വയ്ക്കാനില്ലാത്ത കരുണയുടെയും ത്യാഗത്തിന്റെയും ആ ചൈതന്യങ്ങളെ എന്നും ആദരവോടെ നമുക്ക് ചേർത്ത് പിടിക്കാം. ലോകത്തെ സ്നേഹം കൊണ്ട് സൗഖ്യമാക്കുന്ന ആ മാലാഖമാർക്കായി സമർപ്പിക്കുന്നു ഈ ദിനം. ശാരീരികമായ അവശതകളേക്കാൾ മനസ്സ് തളരുന്ന നേരങ്ങളിൽ ഒരു സഹോദരനായോ സഹോദരിയായോ അരികിലിരുന്ന് അവർ പകരുന്ന ധൈര്യം വാക്കുകൾക്കും അപ്പുറമാണ്. വിശ്രമമില്ലാത്ത പകലുകളെയും നീണ്ട രാത്രികളെയും പുഞ്ചിരിയോടെ നേരിടുന്ന ഈ കരുണയുടെ ഉറവിടങ്ങൾക്ക് മുന്നിൽ നമുക്ക് നന്ദിയോടെ ശിരസ് നമിക്കാം. ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ പ്രസന്റ്സ് Story of the day, brought to you by
3: Daiso Japan. You name it, we have it.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece-kalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: മോനിഷ എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് മോനിഷയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ആരാണെന്നറിയണ്ടേ? കുടുംബ സുഹൃത്തായിരുന്ന എം ടി വാസുദേവൻ നായരാണ് മോനിഷയിലെ അഭിനേത്രിയെ കണ്ടെടുക്കുന്നത്. അദ്ദേഹം തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത നഗക്ഷതങ്ങൾ എന്ന സിനിമയിലൂടെയായിരുന്നു മോനിഷയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവ്. അതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു കേട്ടോ, പത്മിനി രാമചന്ദ്രന്റെ കീഴിൽ 1985 കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്ന ഒരു നൃത്ത പരിപാടിക്ക് മോനിഷയുടെ ചിത്രം വെച്ചൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എം ടിയുടെ വൈഫ് കലാമണ്ഡലം സരസ്വതി കാണാനിടയായി. അങ്ങനെയാണ് ഹരിഹരൻ എം ടി കൂട്ടുകെട്ടിന്റെ നഗക്ഷതങ്ങളിലേക്ക് മോനിഷയ്ക്ക് വഴി തുറക്കുന്നത്. തലസ്ഥാനം, പെരുന്തച്ചൻ, അധിപൻ, ഒരു കൊച്ചു ഭൂമികുലുക്കം, കുടുംബസമേതം, ചെമ്പക്കുളം തച്ചൻ, ചെപ്പടി വിദ്യ, കടവ്, കമലദളം എന്നിങ്ങനെ എണ്ണം പറഞ്ഞ മലയാള സിനിമകൾക്കൊപ്പം തമിഴ് സിനിമയിലും മോനിഷ അഭിനയിച്ചിരുന്നു. മോനിഷയ്ക്ക് ആ ഒരു പേരിട്ടതിനെ കുറിച്ച് മോനിഷയുടെ അമ്മ ഒരിക്കൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു മാസികയില് 1970 ഒരു പേരിടൽ മത്സരം പ്രഖ്യാപിച്ചു. ഒരു കാറായിരുന്നു സമ്മാനം. എന്റെ ആഗ്രഹം എന്ന അർത്ഥം വരുന്ന മോനിഷ എന്ന പേരിട്ടതിന് ഒരു വ്യക്തിക്ക് സമ്മാനം ലഭിച്ചത് വായിച്ചപ്പോൾ തന്നെ ആ പേര് അവര് മനസ്സിൽ കുറിച്ചിട്ടു. അങ്ങനെയായിരുന്നു അത്രയും മോനിഷയ്ക്ക് ആ പേര് അമ്മ നൽകിയത്. മോനിഷ എന്ന് ഓർക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഗക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദം. ആ പാട്ട് കേട്ടാലോ ഇനി മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ. കറുപ്പ്, സംവിധാനം ആർ ജെ ബാലാജി, സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ, അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 400-1707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And Marza Hypermarket, be fresh, be you.

അക്കാലത്ത് ആയിരക്കണക്കിന് കത്തുകളായിരുന്നു മോനിഷയെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത്. എക്കാലത്തെയും മലയാളികൾ ഓർത്തിരിക്കുന്ന, ഇഷ്ടത്തോടുകൂടി മാത്രം ഓർക്കുന്ന ഒരു മുഖമാണ് മോനിഷ എന്ന താരത്തിന്റേത്. മോനിഷയുടെ അഭിനയ ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറയെ ആരാധകരുണ്ടായിരുന്നു. ആയിരക്കണക്കിന് കത്തുകൾ മോനിഷയെ തേടി ആ സമയത്ത് എത്തുമായിരുന്നു. കാർത്തിക്കിനൊപ്പം ഒരു തമിഴ് സിനിമയിൽ മോനിഷ അഭിനയിക്കുന്നു. സിനിമയുടെ പേര് ഉന്നേ നിനച്ചേൻ പാട്ടു പഠിച്ചേൻ. ഈ ഒരു സിനിമയ്ക്ക് ശേഷം മോനിഷയോടുള്ള തമിഴ് ആരാധകരുടെ ഇഷ്ടം വളരെ വലിയ രീതിയിൽ കൂടി വന്നു. അതുപോലെ തന്നെ നഖക്ഷതങ്ങളുടെ തമിഴ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സിനിമയുടെ പേര് പൂക്കൾ വിടും ദൂതിൽ എന്നുള്ളതായിരുന്നു. ആ സിനിമയിലും മോനിഷ അഭിനയിച്ചിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 27 സിനിമകളില് മോനിഷ അഭിനയിച്ചു. ഇന്ന് മോനിഷയെ കുറിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. ദേശീയ അവാർഡ് ജേതാവും നടിയും പ്രതിഭാധനയായ കലാകാരിയുമായിട്ടുള്ള മോനിഷ ഉണ്ണിയുടെ ശ്രദ്ധേയമായ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകം, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ്. ആ പുസ്തകത്തിന്റെ പേര് എന്റെ മകൾ മോനിഷ എന്നാണ്. അമ്മ ശ്രീദേവി ഉണ്ണി എഴുതിയ പുസ്തകം മകളെ കുറിച്ചുള്ള ഒരു അമ്മയുടെ ഓർമ്മകളുടെയും സ്നേഹത്തിന്റെയും ചിന്തകളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം തന്നെയാണ് കേട്ടോ. മോനിഷ എന്ന താരത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ടുകൂടി വരുന്നുണ്ട്. കേൾക്കാം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കൊള്ളുന്നത്.

0: എന്റെ മകൾ മോനിഷ. ഇത് മോനിഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി എഴുതിയ പുസ്തകമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പുസ്തകത്തിന്റെ പുസ്തക പ്രകാശനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോനിഷ എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷ്. മോനിഷയെ കുറിച്ച് ഒരിക്കൽ നടൻ വിനീത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു
1: കേട്ടോ.
0: അതുപോലെ മോനിഷയും വിനീതും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച ഋതുഭേദം എന്ന സിനിമയുടെ സെറ്റിനെ കുറിച്ചും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്.
1: നമ്മൾ ആ കോയിലകത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് ആ മുറ്റത്ത് ഇങ്ങനെ കസേലകൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും. ഇപ്പൊ നമ്മളൊരു സൈഡിൽ ഇരിക്കുന്നുണ്ടാവും, മോനിഷയുണ്ട്, ഞാനുണ്ട്, ഗീത ചേച്ചി ഉണ്ട്, ഇവരെല്ലാം ഇരിക്കണം. ഇവരുടെ ഒക്കെ ഇന്ററാക്ഷൻ പ്രതാപ്പുത്തൻ അശോക് കുമാർ സർ ആയിരുന്നു ക്യാമറ. എന്റെ ഓർമ്മയിൽ ഇവരുടെ ഒക്കെ, അതായത് രാവിലെ വന്ന് ഒരുമിച്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് വെച്ചാൽ കഴിച്ച് ആ സൈഡിൽ ഒരാൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ അന്ന് ക്യാമറമാൻ അല്ലല്ലോ, ഇങ്ങനെ ഇവിടെ കോൺവെർസേഷൻസ് ആയിരിക്കും. ചിലപ്പോ മുരളീസേട്ടൻ ബി ടോക്കിംഗ് അബൌട്ട് തലേ ദിവസം ഞങ്ങൾ പോയി അവിടുന്ന് എടുത്ത സീനിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സീനിൽ മേനോൻ സാറിന്റെ, മേനോൻ സാറിനും മേനോൻ സാറും കൂടെ അതിന്റെ ഒരു, അല്ലെങ്കിൽ പ്രതാപ് ബി ഡിസ്കസിങ് സംതിങ് വിത്ത് ക്യാമറമാൻ, ഇതെല്ലാം ഈ നമ്മൾ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അവരുടെ കൂടെ. സോ അതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു.
0: അങ്ങനെ മോനിഷ എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെയും ഒപ്പം ചില സിനിമാ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മോനിഷ അഭിനയിച്ച കമലദളം സിനിമയിലെ പാട്ട് നൽകിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു മണിക്കൂർ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇനിയും മാറ്റിനി മാഷപ്പിലെ സിനിമാ വിശേഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം. കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
5: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

Good afternoon, good afternoon, good afternoon. Amazing ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് മാറ്റിനി മാഷപ്പൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ആൻഡ് യെസ്, ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും പുതിയ കുറേ സിനിമകൾ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒ ടി ടി റിലീസ് വരുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് ഒക്കെ വിടെ പോന്നോട്ടെ. 5000997 സിനിമാ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മുടെ ആ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സിനിമ ഇസ് സംതിങ് വെരി പേഴ്സണൽ. ആ ഒരു പേഴ്സണൽ കണക്ഷൻ, ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമുള്ള ജോണർ ഓഫ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മൂഡ് ഔട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും എന്നുള്ളത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. ആ ഒരു ഫാക്റ്റിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ദാ ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ നമുക്ക് വേറെ അന്യഭാഷാ ചിത്രങ്ങളൊന്നും തേടിപ്പോയേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളൊരു ചിന്ത ആർക്കെങ്കിലും തോന്നിയോ? തോന്നിയെങ്കിൽ അത് ശരി തന്നെയാണ്. മലയാള സിനിമയിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് വേണ്ട ജോണേഴ്സ്, മുന്നേ അങ്ങനെ ഒത്തിരി ജോണറുകളിൽ സിനിമ ഇറങ്ങാറില്ല. ഈദർ ഇറ്റ് കുഡ് ബി ഒന്നിൽ തമാശയുള്ള ഫിലിം, അപ്പോൾ കോമഡി ഫിലിമായിട്ട് മാറും, പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റോം കോം എന്നൊക്കെ ഉള്ള ഒരു കാറ്റഗറിയൊക്കെ പിന്നെ ഡിറൈവ് ആയി വന്നതാണ് ആ ഒരു ഡെറിവേഷൻ. തീർച്ചയായിട്ടും തന്നെ എല്ലാ മലയാളികളും അക്സെപ്റ്റ് ചെയ്യുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിപ്പോൾ റൊമാൻസും കോമഡിയും കൂടെ ഉള്ള ചിത്രമല്ല, കംപ്ലീറ്റ് പ്യുവർ ഹ്യൂമർ ചിത്രം, കുറച്ച് ടെക്നിക്കലി ടെക് സാവി ആയിട്ടുള്ള ചിത്രം, ഇതൊക്കെ തന്നെ വളരെയധികം കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട മൂവീസ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഓരോ ഡയറക്ടേഴ്സും മുന്നിൽ വയ്ക്കുന്നത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഒരുപാട് തന്നെ പറയാനുണ്ട്. ആ വിശേഷങ്ങളിലൊക്കെ പോകാം. ബട്ട് ദെൻ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ടതിന് ശേഷം ഈ ഒരു ട്രാക്ക് കേൾക്കുമ്പോൾ എനിക്കിന്ന് പറയാനുള്ള ആ സിനിമയുടെ ഏകദേശം രൂപം ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും എന്നുള്ളത് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ദാ ഒരു ചിത്രത്തിലേക്ക്, ആ ചിത്രത്തിലെ പാട്ടിലേക്ക്, പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ മാറ്റിനി മാഷപ്പൽ.

0: Texas. Video Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Radio Suno.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome back to Radio Sonora 91.7 FM Matinee Mashup. In the time aanu cinema logathe visheshangal ingane paranju thodanganaayitta start cheyumbol thirchayittum pudiyoru chithram aa oru chithrathinte visheshangalokke nammal kazhinja korchu naalukalaayittokke thanne kettittulladum kandittulladum aayittulla karyam teaserum trailerum interviews okke thanne ningal kettittittunde. Pakshe ee oru chithram irakkiyathine shesham enikku thonnu aprathikshithamaayittulla oru acceptance thanne aayirunnu movie ku undayirunnathu. Movie ippo da nammude ആ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടെ എത്താൻ പോവുകയാണ് ഞാൻ പറയുന്നത്. ഷറഫുദ്ദീൻ അതേപോലെ കല്യാണി പണിക്കർ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച സിനിമ മധു വിധു എന്ന സിനിമയാണ്. ദാ മൂന്നാമത്തെ ആഴ്ച തിയേറ്റേഴ്സിലൊക്കെ അതിഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ നമുക്കൊന്നുകൂടെ കാണാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത മൂവിയാണെങ്കിൽ വീണ്ടും തിയേറ്ററിൽ പോകുമ്പോൾ ചിലപ്പോൾ തിയേറ്ററിൽ മൂവി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സോണി ലെവൽ നമുക്കിനി തൊട്ട് കാണാനായിട്ട് സാധിക്കും. എന്തായാലും മെയ് 22 മുതൽ സോണി ലെവല് സ്ട്രീം ചെയ്യാമെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനുള്ളത്. മധുവിധു എന്നുള്ള സിനിമ തേർഡ് വീക്ക് സക്സസ്ഫുള്ളി എല്ലാ തിയേറ്റേഴ്സിലും ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി റോം കോം മൂവിയാണ്. നമ്മുടെ കല്യാണി പണിക്കർ ഇന്റർവ്യൂവിൽ നമ്മുടെ കൂടെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ടോട്ടൽ റോം കോം, ഫാമിലി എൻ്റർടൈനർ ആണ്, യാതൊരു സംശയം വേണ്ട. ഒരുപാട് ചിരിക്കാനുണ്ട്. ചിരിക്കാൻ മാത്രമല്ല, എനിക്കും പേഴ്സണലി തോന്നി ഡസൻ ഫീൽ ലൈക്ക് ഒരു പുതിയ ആക്ട്രസ് വന്നതുമാതിരിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതുമുഖ നടി നമ്മുടെ അരികിലേക്ക് എത്തിയതുപോലെ തോന്നിയില്ല എന്നുള്ള ഒരു സംഭവമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ സോണി ലെവൽ ഈ വരുന്ന 22 മുതൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിത്രം കാണാത്തവരെ പെട്ടെന്ന് സിനിമയൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
4: you're home. Hi, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: Once again, welcome back. Matini, Massabinde time ആണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ ഈ ഒരാഴ്ചയും റിലീസ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാനുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വൺ സച്ച് മൂവിയിലേക്ക് തന്നെയാണ്. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാകുന്ന ആനന്ദ് മേനൻ ചിത്രം ഹാപ്പി ലൂപ്പിന്റെ വിശേഷങ്ങളിലേക്ക്. നമ്മൾ മലയാളികൾ കണ്ട് ഏറെ ആസ്വദിച്ച ഒരുപാട് ചിത്രങ്ങൾ, ഗൗതമന്റെ രഥം, മലയാള സിനിമയ്ക്ക് പുതിയൊരു വേറിട്ട അനുഭവം നൽകിയ വാഴ എന്ന സിനിമയുടെ ആദ്യ ഭാഗം സംവിധാനം ചെയ്തതും ആനന്ദ് മേനൻ തന്നെയായിരുന്നു. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രത്തിന് ഒരുപാട് എക്സ്പെക്ടേഷൻ തന്നെയാണ്. ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുകേഷ്, ജെ പി തുമിനാട്, മധു വാര്യർ, വി കെ പ്രശാന്ത്, നീരജ് രാജേന്ദ്രൻ, നിതിന്യ, അനു, നിഷാന്ത് സാഗർ, ആതിര രാജീവ് എന്നിവരാണ്. മൂവി ബക്കറ്റിന്റെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത് ആഷിഖ് ഐമർ ആണ്. ചിത്രത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയയും കാര്യങ്ങളും ഒന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വൈ? ബിക്കോസ് ഷൂട്ടിംഗ് ദാ ആരംഭിക്കുന്നേ ഉള്ളൂ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മലയാള സിനിമാ ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെയിറ്റിംഗ് ലിസ്റ്റ് വലുതാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ ദാ ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ഇനി ഒരു ചിത്രവും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗാനം കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Sunno 91.7 FM.
2: Brought to you by
3: Safari, world-class shopping experience, Doha, Qatar,
2: and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രൂ

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ ജലജയാണ്.
3: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ, കുറച്ച് മുന്നേ നമ്മൾ ഹാപ്പി ലൂപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞെങ്കിൽ ഏറ്റവും അധികം മലയാളികൾ വെയിറ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇൻഫാക്ട് ദിസ് ഇസ് എ യൂത്ത് മൂവി. അതുകൊണ്ട് തന്നെ യുവതാരങ്ങളും ശ്രദ്ധേയമായ താരനിരയും ഒരുമിക്കുന്ന ഒരു പുതിയ മലയാള ചിത്രം പ്രേംപാറ്റ എന്ന സിനിമയുടെ ആദ്യ ലുക്ക് പോസ്റ്ററാണ് പുറത്തിറങ്ങി. സംവിധായകൻ അമീർ പള്ളിക്കൽ, താരങ്ങളൊക്കെ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ പോസ്റ്റർ ലോഞ്ച് നടത്തിയിരിക്കുന്നു. ആ ഒരു പോസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ഹിറ്റ് ലിസ്റ്റിൽ കയറാൻ പറ്റിയ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിത്രത്തിന്റെ എക്സ്പെക്ടേഷൻസ് ആർ ഹൈ. ലജീഷ് കുമാർ തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിൽ ജോമോൻ ജ്യോതിയാണ് നായകനായിട്ട് എത്തുന്നത്. എന്തായാലും നായികയുടെ മുഖം വെളിപ്പെടുത്താതെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. മലയാള സിനിമയുടെ പ്രിയ താരങ്ങളായ സൈജു കുറുപ്പ്, അനുശ്രീ, സിദ്ദീഖ്, രാജേഷ് മാധവൻ, സഞ്ജു ശിവറാം, ഇർഷാദ് അലി, ബിബിൻ പെരുമ്പിള്ളി, സനീഷ് ഗിന്നസ് തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളും ഒന്നിക്കുന്ന ഒരു സിനിമയായി മാറാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും എക്സ്പെക്ടേഷൻസ് ആർ ഹൈ. ഒരു ഹൈ ആൻഡ് യൂത്ത് മൂവി എന്നുള്ളത് ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് നിങ്ങൾ പോസ്റ്റർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന പ്രതീക്ഷയിൽ ആ ഒരു ചിത്രവും കൂടി നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM റേഡിയോ സുനോയൽ. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം ആയിരുന്നു. അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും ദ സിനിമാ കഥകൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency. തട്ടത്തിൻ മറയത്തെ പെണ്ണ് എന്ന് പറയുമ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ വെയിറ്റിംഗ് ആണെന്നേ. തട്ടത്തിൻ മറയത്തെ പെണ്ണ് എത്താനായിട്ട് നിൽക്കുന്നു. ഇപ്പൊ തൽക്കാലം മാറ്ററി മാഷപ്പിന്റെ ടൈമാണ്. സമയം ദാ 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ആൻഡ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസും ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 4 മണി കഴിയുമ്പോൾ നമുക്കിവിടെ എന്താണ് ഗെയിം ടൈമാണ്. സോ ഇന്നത്തെ ഗെയിം ടൈമിൽ ഡയലോഗ് ബേസ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പ്ലേ ചെയ്ത് തരാം. ഇത് ഏതാണ് സിനിമ എന്ന് കണ്ടുപിടിച്ചാൽ വേഗം തന്നെ വിളിച്ച് പറയാം. 444-9417 കേട്ടോ. 444-9417 അഥവാ ഇനി വിളിക്കാൻ പറ്റിയില്ല, ചെറുതായിട്ട് ഒരു ട്രാഫിക്കിലാണ് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെസ്സേജ് അയക്കാൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി കഴിഞ്ഞാൽ 500-00-917 മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ കേട്ടോളൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം.
2: മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ശുദ്ധമായ മൈദമാവിനുണ്ട്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും.
1: അപ്പൊ ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലെയാണ്? മനസ്സിലായെങ്കിൽ വേഗം വിളിച്ചോളൂ 444-9417. എളുപ്പം കിട്ടൂല, എല്ലാവർക്കും അറിയാവുന്ന സിനിമ തന്നെയാണ് ഇതിൽ. പക്ഷെ ഏറ്റവും എനിക്കിഷ്ടമുള്ള വേറൊരു ഡയലോഗാണ് കേട്ടോ, ഞാൻ അത് ഏതാണെന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം. പക്ഷെ വിളിച്ചോളൂ 444-9417 നമ്മുടെ ഗെയിം ടൈമിൽ. അപ്പൊ സലീം കുമാറിന്റെ ഡയലോഗ് ആണെന്ന് മനസ്സിലായി, സിനിമ ഏതാണെന്നും കൂടി ഒന്ന് കണ്ടുപിടിച്ചോളൂ. ഒന്നുകൂടി കേൾപ്പിച്ചേരാം.
2: മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ശുദ്ധമായ മൈദമാവിനുണ്ട്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും.
1: അപ്പൊ വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ, കോൾസ് പോന്നോട്ടെ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അഥവാ മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റില്ല, എനിക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പാട്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. അഷ്ടമി ഉണ്ടാവും കൂടെ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Only on Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വൈക്കം വിജയലക്ഷ്മി പാടിയ ബ്യൂട്ടിഫുൾ ഒരു സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ആണ്. അങ്ങനെ ഞാൻ കുറച്ച് മുൻപ് ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ് ഒക്കെ ഇവിടെ കോൾ ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇപ്പം ആ ജോലിയൊക്കെ കഴിഞ്ഞ് ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ അഥവാ ഇപ്പം ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിയാറായവരാണെങ്കിലും ഇൻ ബിറ്റ്വീൻ ടെൻഷൻസിനിടയിലും മീറ്റിംഗ്സിനിടയിലും ഒന്ന് ചായ കുടിക്കാനായിട്ടൊന്ന് ഒരു ബ്രേക്ക് എടുത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൺ ഗെയിം അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കേൾപ്പിച്ച ചോദ്യം ദാ ഇതായിരുന്നു.
1: മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ശുദ്ധമായ മൈദമാവിലുണ്ട്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട.
0: അപ്പൊ ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നായിരുന്നു എന്റെ ചോദ്യം. അതിനുള്ള റൈറ്റ് ആൻസേഴ്സ് പറയാനായി ഇവിടെ കുറച്ചു പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ മെസ്സേജിലൂടെയും ഹരിലാൽ, ദൃശ്യ, റംഷിദ്, നാസ്ഗാഡിൽ നിന്നും അജു, അതുപോലെ മുഹമ്മദ് മുസ്തഫ, സജീർ, നിഷാദ്, അങ്ങനെ കുറേ പേര്, അഭിജിത്ത്, മുഹമ്മദ് ജാവദ്, ഇവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. ആൻഡ് അതിനോടൊപ്പം കോൾ ചെയ്തും ചിലര് ആൻസർ പറഞ്ഞു.
2: ഹലോ,
0: ആരാണ്?
2: മുഹമ്മദാണ്.
0: മുഹമ്മദേ, എവിടുന്ന വിളിക്കുന്നേ? ജോലി കഴിഞ്ഞോ?
2: ഓ, കഴിഞ്ഞു, വീടെത്തണം.
0: ഓക്കെ ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയോ?
2: പച്ചക്കുതിര.
0: ഉറപ്പാണോ?
2: ഉറപ്പാണ്.
0: ഓക്കെ, നമുക്ക് നോക്കാവേ.
2: ഓക്കെ.
0: ഹലോ.
3: ഹലോ, അൻഫീസ്.
0: അൻഫീസ്
3: കണ്ണൂർ.
0: ഫ്രം കണ്ണൂർ.
3: ഫിലിം പച്ചക്കുതിര അല്ലേ?
0: പച്ചക്കുതിരയാണോ?
3: ആണ്.
0: ഉറപ്പാണ്?
3: ഉറപ്പാണ്.
0: ഓക്കെ ഓക്കെ, എവിടുന്നാ വിളിക്കുന്ന അൻഫീസ്? ജോലിയൊക്കെ കഴിഞ്ഞ് ചായക്ക് കുടിക്കാൻ ഇറങ്ങിയതാണോ? ശരി ശരി, അപ്പൊ എന്നാ ജോലി നടക്കട്ടെ, നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം.
3: ഓക്കെ.
0: അപ്പൊ ഇതായിരുന്നു ഈ പറഞ്ഞ പോലെ നമുക്ക് കോൾസ് വന്നത്. ഇനിയും കോൾസ് വന്ന് ചിലതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ കറക്റ്റ് ആൻസേഴ്സ് ആണ് എല്ലാരും പറഞ്ഞത്. പച്ചക്കുതിരയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ. ഐ മീൻ അടുത്തൊരു ചോദ്യം, ആ ഒരു ക്വസ്റ്റ്യൻ ദാ കേട്ടോളൂ. ഇതാണ് നമ്മുടെ അടുത്ത ഡയലോഗ്.
4: എനിക്കൊന്നും
5: സംസാരിക്കാനില്ല,
4: എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം?
0: ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം, അടുത്ത ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. എഗെയിൻ ഇതും ഭയങ്കര സിമ്പിൾ ആണ് എല്ലാവർക്കും. എനിക്കൊന്ന് ബാക്ക് ടു ബാക്ക് ഇതിപ്പം സലീം കുമാർ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ, ഇത് ഏതാണ് സിനിമ എന്ന്. എല്ലാവരും റൈറ്റ് ആൻസേഴ്സ് അയക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നുകൂടി കേൾപ്പിച്ചു
5: തരാം.
4: എനിക്കൊന്നും
5: സംസാരിക്കാനില്ല,
4: എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക്
5: വേണ്ടിട്ടല്ലേ
4: കല്യാണം?
0: അപ്പൊ എന്തായാലും ഇതിന്റെ റൈറ്റ് ആൻസേഴ്സും വായിക്കാൻ മറക്കണ്ട. 5000917 ഒപ്പം വിളിച്ചു പറയാം 444-4917 കേട്ടോ. 444-4917 ആണ് വിളിക്കേണ്ടത്. ഇപ്പൊ തന്നെ വിളിച്ചോളൂ 444-4917.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: റേഡിയോ സനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
5: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
6: ഓരോ നിമിഷവും ആശ്വാസത്തിന്റെ തണൽ തേടി നാം തളർന്നിരിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ പ്രകാശമായി ഒരാളുണ്ടാകും. ഉറക്കമില്ലാത്ത രാത്രികളിൽ തളരാതെ കൂട്ടിരുന്ന് സ്നേഹത്തോടെ നെറ്റിൽ തലോടി എല്ലാം ശരിയാകും എന്നൊരു വാക്ക് മരുന്നിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സിന് കരുത്ത് പകരും. സ്വന്തം വീടിന്റെ സന്തോഷങ്ങളെക്കാൾ മറ്റൊരാളുടെ പുഞ്ചിരിക്ക് വില നൽകുന്ന, പകരം വയ്ക്കാനില്ലാത്ത കരുണയുടെയും ത്യാഗത്തിന്റെയും ആ ചൈതന്യങ്ങളെ എന്നും ആദരവോടെ നമുക്ക് ചേർത്ത് പിടിക്കാം. ലോകത്തെ സ്നേഹം കൊണ്ട് സൗഖ്യമാക്കുന്ന ആ മാലാഖമാർക്കായി സമർപ്പിക്കുന്നു ഈ ദിനം. ശാരീരികമായ അവശതകളേക്കാൾ മനസ്സ് തളരുന്ന നേരങ്ങളിൽ ഒരു സഹോദരനായോ സഹോദരിയായോ അരികിലിരുന്ന് അവർ പകരുന്ന ധൈര്യം വാക്കുകൾക്കും അപ്പുറമാണ്. വിശ്രമമില്ലാത്ത പകലുകളെയും നീണ്ട രാത്രികളെയും പുഞ്ചിരിയോടെ നേരിടുന്ന ഈ കരുണയുടെ ഉറവിടങ്ങൾക്ക് മുന്നിൽ നമുക്ക് നന്ദിയോടെ ശിരസ് നമിക്കാം. ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
5: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: This is Matinee Marsha.
9: Radio Suno 91.7 FM.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
11: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: വെൽക്കം ബാക്ക്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ മാക്സിമം എടുക്കാനും ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെയിം ടൈമിൽ. എഗെയിൻ ഒരു സലീം കുമാർ ഡയലോഗ് തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു ഡയലോഗ് ആണ് നിങ്ങളോട് ഏത് മൂവി എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.
13: എനിക്കൊന്നും
14: സംസാരിക്കാൻ പറ്റില്ല.
13: എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ, നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം.
12: അപ്പൊ ഇതാണ് നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇതിനുള്ള ആൻസേഴ്സ് ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഷാദ്, മുഹമ്മദ് ഫാരിസ്, അഷറ അലി, അതുപോലെ ബദറുദ്ദീൻ, അബൂബക്കർ, അതിനുശേഷം നാപ്കോ നാപ്കു അങ്ങനെയാണോ പേര്, റംഷീദ്, അയ്യോ ഇതെങ്ങോട്ടൊക്കെ പോകുന്നു, കാരണം എല്ലാവരും മെസ്സേജ് കൊണ്ടിരിക്കുകയാണ്. മിർഷ, ദൃശ്യ, മുഹമ്മദ് മുസ്തഫ, ചാൾസ് ചെറിയാൻ, അഫിൽ അബ്ദുള്ള, ഇത് പേര് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആന്നേ കാണാൻ പറ്റുന്നുള്ളൂ എനിക്ക്. റിഷാൽ, ദനീഷ്, നിസാം, യൂസഫ്, അതുപോലെ തന്നെ മൻസു, എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറേ പേരാണ് ആൻസേഴ്സ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ കോൾ ചെയ്ത് പറയാനും ചിലർ വെയിറ്റിംഗിലാണ്.
15: മുഹമ്മദ്.
12: ഓക്കെ മുഹമ്മദ്, അപ്പൊ ആൻസർ പറയൂ. പുലിവാൽ കല്യാണാണോ?
15: അതെ.
12: ഓക്കെ, നോക്കാവേ. ഹലോ,
15: ഹലോ,
12: ആരാണ്?
15: നസറുദ്ദീൻ.

0: പുലിവാൽ കല്യാണത്തിലെ സിനിമ.
1: പുലിവാൽ കല്യാണം ഫിലിമാണ് ഉദ്ദേശിച്ചത്.
0: അങ്ങനെ നോക്കാം. ഇപ്പൊ ആരൊക്കെ ഉണ്ട് കൂടെ?
1: ഇപ്പൊ ആരും ഇല്ല കൂടെ. ഞാൻ പിള്ളേരെ പിക്ക് ചെയ്യാൻ പോവാണ് പ്ലേ സ്കൂളില്.
0: ഓക്കെ, എന്നിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ അല്ലേ?
1: അതെ അതെ.
0: താങ്ക്സ് ഫോർ കോളിംഗ്. ഇനി വിളിക്കൂ കേട്ടോ.
1: ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു.
0: ഹലോ.
2: ഹലോ,
0: ആരാണ്?
2: ഷൗക്കത്ത് അലി.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
2: മുന്തസ.
0: മുന്തസയിൽ എവിടെ നിന്ന് ചായ കുടിച്ചിരിക്കുന്ന നിക്കാണ് ഇപ്പോ?
2: അൻസാർട്ടി.
0: അഷ്ടമിയോടൊപ്പം ഇപ്പോൾ അൻസാർട്ടിയിൽ നിന്നും നമ്മുടെ ഷൗക്കത്ത് അലിയാണ് ജോയിൻ ചെയ്യുന്നത്. പറയൂ ഷൗക്കത്ത് അലി, അവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കാനായിട്ട്?
2: അവിടെ എലഡുണ്ട്. എലഡ
0: എലഡുണ്ടല്ലേ, അടിപൊളി അടിപൊളി. ഓക്കെ, ആൻസർ കിട്ടിയോ?
2: കിട്ടി കിട്ടി.
0: ആ, എന്താണ്?
2: പുലിവാൽ കല്യാണം.
0: ഉറപ്പാണോ?
2: അതെ.
0: അപ്പൊ ശരി, വരുന്ന വഴിക്ക് ഒരു ഏലയുടെ എനിക്ക് മേടിക്കണേ. ഹലോ,
3: അഖിലാണ്.
0: എവിടെ നിന്ന് സംസാരിക്കുന്നു ഇപ്പൊ എന്നോട്? അഖിൽ.
3: മുന്തസ.
0: ഇപ്പൊ ഒരു മുന്തസക്കാരൻ വിളിച്ചതേ ഉള്ളല്ലോ. ആഹാ, എവിടെയാണ് മുന്തസയില്?
3: മുന്തസയില് ഞാനിപ്പോ
0: ഓക്കെ ഓക്കെ. അപ്പൊ അപ്പാർട്ട്മെന്റ് കിട്ടട്ടെ, കാരണം ഈ പറഞ്ഞ പോലെ കറക്റ്റ് സ്ഥലമാണ്, എങ്ങോട്ടേക്കും പോവാൻ അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആൻസർ പറയൂ. ഉറപ്പാണോ?
3: ഓക്കെ.
0: പിന്നെ നമുക്ക് എത്രയൊക്കെയാണെങ്കിലും ഈ പുലിവാൽ കല്യാണം, കല്യാണ രാമൻ, സി ഐ ഡി മൂസ ഇതൊക്കെ വീണ്ടും വീണ്ടും കണ്ടിരുന്ന് നമ്മൾ ചിരിക്കും. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഒരു ഫിലിം ലവർ ആണോ അഖിൽ? ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ ആരുണ്ട് കൂടെ? അപ്പൊ ശരി, ഓക്കെ ഡാൻ അഖിൽ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അങ്ങനെ ഒരുപാട് കോളുകൾ വന്നു, ചിലതൊക്കെ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഓഡിയോ മെസ്സേജ് ആയിട്ട് ലിജിനും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ വേറെ ആരായിരുന്നു ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ആ ചാൾസ്. ഇവരുടെയൊക്കെ തന്നെ മെസ്സേജസിൽ വോയിസ് മെസ്സേജുകളാണ് വന്നത്. എനിക്കത് ഈ പറഞ്ഞ പോലെ കേൾക്കാൻ പറ്റി, പക്ഷേ ഇവിടെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞത് കേട്ടോ. പക്ഷെ എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ എന്തായാലും കണക്കിലെടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: This is Matinee Masha, only on
2: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ദൈവത്തിന്റെ മകൻ സിനിമയിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ആണ്. മാറ്റിനി മാഷപ്പിൽ മൂവി ബേസ്ഡ് ആയിട്ട് ഓരോ ദിവസവും ഓരോ ഗെയിമുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവറിബഡി ഈസ് സോ മച്ച് ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക, ടിക്കറ്റ് വാങ്ങുക, പോയി മൂവി കാണുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. എവറിബഡി ഈസ് ടേക്കിംഗ് ലൈക്ക് എ ബിഗ് കോമ്പറ്റീഷൻ. അത്രയും മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കോൾസ് മാത്രം കൺസിഡർ ചെയ്യല്ലേ, ഞങ്ങളുടെ മെസ്സേജും കൺസിഡർ ചെയ്യുന്നതായിരുന്നു. ഒരുപാട് മെസ്സേജസ് ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കേൾപ്പിക്കുന്ന ഈ ഒരു ഡയലോഗ് ഏത് മൂവിയിലാണെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, 5000917 ഇത് ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെന്ന് വേഗം ഒന്ന് മെസ്സേജ് അയച്ചേ 5000917. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാമേ. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയുടെ പേര് ഇതാ, എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് പേരുടെ മെസ്സേജസ് വന്നു കഴിഞ്ഞു. അപ്പൊ വേഗം തന്നെ അയച്ചോളൂ 5000917. നിഖിൽ, അമീൻ, ആമി, നിഷാദ്, ആഷി, എ എസ്, ജിയോ, അഷ്കർ, എല്ലാവരുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇതാരേത് മെസ്സേജ് അയച്ചപ്പോൾ പേര് വെച്ചിട്ടില്ല, പക്ഷേ പേരല്ലാണ്ട് ഒരു ഇമോജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വേഗത്തിന് അയച്ചോളൂ 5000917 കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയൊരു പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കൊള്ളുന്നത്.

ദാസേട്ടൻ പാടിയ മേഘമലഹാറിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. ഇതിങ്ങനെ കേട്ടുപോകാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി നേരിട്ടണം എന്ന് തോന്നിപ്പോയി എനിക്ക് പെട്ടെന്ന്. എനിക്കെന്തോ കുറച്ചും കൂടി ഒരു രാത്രി ആകുമ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. എനിവേ വെൽക്കം ബാക്ക്, ഇത് മാച്ച് ദി മാഷപ്പാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, സജീർ, മേഘ, ബെഞ്ചമിൻ, രാഹുൽ, യാസർ, ജിയോ, റിയാസ്, ആമി, ബാക്കി ഞാൻ കുറച്ച് മുമ്പ് കുറേ പേരുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേര് മെസ്സേജസ് അയച്ചു, അതിൽ റിയാസ് ഐ വൺ മാൻ ഷോ അല്ല, അതുപോലെ തന്നെ ജിയോ വെറുതെ ഒരു ഭാര്യ അല്ല ആ സിനിമ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുൻപ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കേൾപ്പിച്ച ആ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ഹസ്ബൻഡ്സിലെ ഒരു ഡയലോഗാണ്. അതിലെ സുരാജ് വെഞ്ഞാറമ്മൂടും ജയറാമും അതുപോലെ ഭാവനയുണ്ട്, ഭാവനയുടെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിലും ഭാവനയുള്ളൊരു സീനിലെ ഡയലോഗാണ്. ആദ്യത്തെ പച്ചക്കുതിര, രണ്ടാമത്തെ പുലിവാൽ കല്യാണം, മൂന്നാമത്തെ ഹാപ്പി ഹസ്ബൻഡ്സ്. അങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട് മൂന്ന് ആൻസേഴ്സും പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും കണ്ടുപിടിക്കണം വിന്നേഴ്സിനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി ടിക്കറ്റുകളാണ് നമുക്ക് ഓരോരോ മൂവിയായിട്ട് ഇങ്ങനെ ഓരോ ആഴ്ചകളിലായിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കറുപ്പ്, സൂര്യയുടെ മൂവി കറുപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൂവി കാണാൻ ആരൊക്കെയാണ് അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അതിനോടൊപ്പം തന്നെ മറ്റ് സിനിമകൾ ഇനി അടുത്ത ആഴ്ചയിലൊക്കെ വരാനായിട്ടിരിക്കുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ ഒരു മാച്ചിന് വേണ്ടി ഇതാ ഒരുങ്ങുകയാണ്. ഇന്ന് സൂപ്പറായിട്ട് നമുക്ക് ഗുജറാത്തും അതുപോലെ തന്നെ ഹൈദരാബാദും തമ്മിലുള്ള മാച്ച് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ പറയാനായി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും നമ്മുടെ സ്വന്തം സന്ദീപ് 917 ഈവനിങ്സിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോണ്ടിരിക്കാത്ത എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ടാബ് ബൈ. നാളെ നമുക്ക് വീണ്ടും കേട്ടിരിക്കും.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Good evening, good evening, listeners. The Radio Suno 91.7 FM 917 evenings in the time. Sandeepana joins you in the beautiful light lover evening wishes to all my lovely listeners. Wish you the സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 2:54 ആവുന്നു. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ ലിസ്ണേഴ്സ് റെഡി ആയിരിക്കുകയാണ്. ആൻഡ് ബിഫോർ ഐ സ്റ്റാർട്ട്, ഇന്നത്തെ ദിവസം എൻ്റെ ഒരു ട്രിബ്യൂട്ട് ടു ഓൾ ദ ലവ്ലി നേഴ്സസ് ഔട്ട് ദെയർ. May 12 നമുക്കറിയാം ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ, സ്റ്റോറീസ്, ഫൺ ഫാക്ട്സ് ഒക്കെ റേഡിയോ സുനോയിലൂടെ ഓൺ എയറിലും അതേപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ഈവൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് എവിടേക്കോ നമുക്ക് തോന്നാറില്ലേ, ഹോസ്പിറ്റൽസിലാണെങ്കിലും റീഹാബ് സെൻറ്റേഴ്സ് ആണെങ്കിലും നഴ്സിംഗ് ഹോംസിലൊക്കെ ആണെങ്കിൽ പോലും കുറച്ച് അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽസ് ആണോ. ശരിക്കും അണ്ടർ പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിത്തിങ് ഫിനാൻഷ്യൽ, പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താണ് രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന, ഒരു പക്ഷേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ആസ് ഫാമിലി ടു ഓൾ ദ ലവ്ലി നേഴ്സസ്, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സസിനും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് നേഴ്സസ് ഉണ്ട്, അവർക്കൊക്കെ തന്നെ പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിഷസ് വൈ നോട്ട് അയക്കാത്തേ, പെട്ടെന്ന് മെസ്സേജായിട്ട് അയച്ചോളൂ 5000 9017. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് വിഷസ് അല്ല ബർത്ത്ഡേ വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ അറിയാനായിട്ടും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ ദേ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഒരു ഈവനിങ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക്, ഒരു അടിപൊളി പാട്ടിൽ തന്നെ ഇന്നത്തെ ആ ഒരു എനർജി വൈബൊക്കെ സെറ്റാക്കാം. വൈ ബിക്കോസ് ദാ വീണ്ടും മറ്റൊരു വീക്കെൻഡിലോട്ട് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു, ദിവസങ്ങളൊക്കെ പെട്ടെന്ന് ഷടപടിയെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓടുമ്പോൾ എനർജി എവിടെയെങ്കിലും ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. മിഡ് വീക്കാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നൈസായിട്ട് ആ ഒരു എനർജി ബൂസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു നിങ്ങളുടെ ഡ്രൈവിൽ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ലൂടെ. Keep listening, we have got a ton of happiness.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8 മിനിറ്റും 52 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: You are listening

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഞാൻ മണിയമ്പിള്ള രാജു.
4: മല മല മല കുഞ്ഞിന്റെ പേര് മല.
5: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സിനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: ലൈസ് അല്ല ലൈഫ് എന്നാണ് ഉദ്ദേശിച്ചത്, ലൈസ് എന്നായിപ്പോയി. എന്താണ് സന്ദീപേ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ? ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ, കോമ്പാറ്റബിലിറ്റി ആൻഡ് ഓൾസോ ലവ്, രണ്ട് രീതിയിൽ രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ മീനിങ് ഒന്നാവണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ ശരിയാവില്ല. പക്ഷെ പല കാര്യങ്ങളും ജീവിതത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് സെയിം മീനിങ്ങോടുകൂടി എന്നാൽ ഡിഫറെൻറ്റ് വേർഡ്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ലവും കോമ്പാറ്റബിലിറ്റിയും തമ്മിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട്. എന്തായാലും ആ ഒരു തെറ്റിദ്ധാരണ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാനുള്ള പോയിന്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. ബട്ട് ദെൻ ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് ലവിനെ പറ്റിയിട്ടുള്ള, പ്യോർ സ്നേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ആ ഒരു ലവ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം എന്റെ മുന്നിൽ കാണുന്നത് ഒരു ബർത്ത്ഡേ വിഷാണ്. ആൻഡ് ഐ കുഡ് സീ ദ ഹാപ്പിനെസ് ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഫേസ്. യെസ് ഗ്രാൻഡ് മദർ ആണ് മെസ്സേജ് അയച്ചേക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Solly Sunny, good evening Sandeep, good evening, please wish my grandson, okay appa amma thanneyana message aichikkunnathu, please wish my grandson Beckham Ellen Ruben or atti puli birthday. I think it's his first birthday, appa oru first birthday celebration de bhagamayite ee message ok ingane varumbo oru paadu oru paadu santosham. Beckham Ellen Ruben, enikku peru nalla ishtapettu kaatao, aa oru perine oru villi salute koduthu konde thanne oru atti puli birthday wish പറയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബെക്കം എലൻ ഡ്രൂപ്പൻ.

0: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് ദാ വാവയായിട്ടുള്ള ബെക്കമിന് വിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഗുഡ് ഈവനിങ് വിഷസും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്. അഫ്സൽ ഗുഡ് ഈവനിങ് വിഷ് അറിയിച്ചിട്ടുണ്ട്. അമിത് ഗുഡ് ഈവനിങ് പറയുന്നു, വാവ് താങ്ക് യു സോ മച്ച് സന്ദീപ്, യു മെയ്ഡ് ഇറ്റ് സോ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് സോളി സണ്ണിയുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് മൈ ജോബ്. ഇവിടെ ഇരുന്ന ഈ ഒരു മെസ്സേജൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുഖത്ത് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, മേ ബി ആ ബേബിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കും, ബട്ട് ദെൻ ആ കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണെന്നുള്ളത് ഇറ്റ്സ് നോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഓഫ് എ താങ്ക് യു. ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അല്ലേ. ലൈഫിലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, മെയ് 12th തീർച്ചയായിട്ടും വേൾഡ് നേഴ്സ് ഡേ അഥവാ ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. ഹാപ്പി നേഴ്സസ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് കണ്ണൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ടു ഓൾ ദ ലവ്ലി നേഴ്സസ്, ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ. ഒരിക്കൽ കൂടി ആ ഒരു വിഷസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. രാവിലെ തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒത്തിരി ഒത്തിരി ഇവൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും വൺ ആർ ദി അതർ വേ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടേക്കോ നമ്മൾ അധികം ഒരു താങ്ക് യു നോട്ട് പറയാണ്ട് പോകുന്ന ആൾക്കാരായിരിക്കാം ശരിക്കും. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇഫ് ഇൻ കേസ് നമ്മളവിടെ അഡ്മിറ്റഡ് ആയിട്ട് ഡിസ്ചാർജ് ആകുമ്പോൾ ഏറ്റവും ആദ്യം കാണേണ്ട നമ്മൾ ശുശ്രൂഷിച്ച ആ ഒരു നേഴ്സിനെ തന്നെയാണ്. അത്രയും കെയറോടുകൂടി അത്രയും എന്താണ് കംഫർട്ടോടുകൂടി നമ്മളെ ട്രീറ്റ് ചെയ്തതിന് ഡസൻ മീൻ ദാറ്റ് ഡോക്ടേഴ്സിനൊന്നും താങ്ക് യു പറയേണ്ടെന്നല്ല, ബട്ട് ദേ ഓൾസോ റിക്വയേഴ്സ്, നേഴ്സസ് ഓൾസോ റിക്വയേഴ്സ് സച്ച് കൈൻഡ് ഓഫ് അറ്റൻഷൻ എന്നുള്ള ഒരു കാര്യം ദേ ഈ ഒരു നേഴ്സസ് ഡേയിലെ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് ജാബിയുടെ മെസ്സേജ് ഉണ്ട്, ഹലോ ജാബി ഗുഡ് ഈവനിങ്. ആൻഡ് റിയാസ് ദാ നാട്ടിൽ നിന്ന് കൂർഗിൽ നിന്നുള്ള പതിവായിട്ടുള്ള ആ ഒരു മെസ്സേജ് വരുന്നു, സോ ഗുഡ് ഈവനിങ് ബ്രോ എന്നുള്ള മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു സ്പെഷ്യൽ നേഴ്സസ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് രഞ്ജിത്ത്, സത്യൻ ആൻഡ് കാർത്തി മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് ഇങ്ങനെയാണ്, ഹാപ്പി നേഴ്സസ് ഡേ ടു ഓൾ ആൻഡ് എസ്പെഷ്യലി ടു മൈ ഡിയർ വൈഫ് സോണി രഞ്ജിത്ത്. സോ രഞ്ജിത്ത് ബ്രോ ആണ് ആ ഒരു വിഷ് അറിയിച്ചേക്കുന്നത്. കാശിയാണ് കേട്ടോ, കാശി മകനാണ്. ഓക്കെ, അപ്പോൾ കാശിയും രഞ്ജിത്ത് സത്യൻ എല്ലാവരും കൂടി ഇതാ ഒരു അടിപൊളി നേഴ്സസ് ഡേ വിഷ് വൈഫ് സോണിക്ക് വേണ്ടിയിട്ടാണ് രഞ്ജിത്ത് ആ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷസ് ദാ വൈഫിന് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും, എല്ലാ നേഴ്സസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ തന്നെ അയക്കാനായിട്ട് മറക്കണ്ട അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പെൻഡിംഗ് ആണ്. സോ ലെറ്റ്സ് നോട്ട് മേക്ക് ഇറ്റ് പെൻഡിംഗ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 updates. IPL സ്കോർ അറിയാനായിട്ട് എല്ലാവരും റെഡിയാണ്. ആൻഡ് ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും രണ്ട് അതിഗംഭീര ടീമുകൾ നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ടീംസ് എന്ന് അറിയാനായിട്ട് ആരെങ്കിലും വെയിറ്റിംഗ് ആണോ? അല്ല, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണെന്നറിയാം. 56th മാച്ച് ഇങ്ങനെ നടക്കുന്നു, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഗുജറാത്ത് ആൻഡ് ഓൾസോ ഹൈദരാബാദ് ഓൺ ദാറ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഡിയം, അഹമ്മദാബാദ് സ്റ്റേഡിയത്താണ് ഇന്ന് ഗെയിം ദാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു സ്റ്റാർട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. എത്രയാണ് സ്കോർ എന്നുള്ളത് നമുക്കറിയാം IPL സ്കോർ അപ്ഡേറ്റിലേക്ക്.
1: T20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റിയാണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തക്കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
0: ഓൾമോസ്റ്റ് 5th ഓവറിലേക്ക് നമ്മൾ അടുക്കുകയാണ്. 4 overs കഴിഞ്ഞ് 5th ഓവറിലേക്ക് കടക്കുന്ന ആദ്യ 2 പന്തുകളും അവസാനിക്കുമ്പോൾ ഹൈദരാബാദ് ദേ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനമൊക്കെ എടുത്ത് ഗുജറാത്തിനെ നേരെ ബാറ്റിങ്ങിനും വിട്ടിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് 25 runs, 1 wicket നഷ്ടപ്പെട്ടിട്ടുണ്ട്. റൺ റേറ്റും കാര്യങ്ങളൊക്കെ ആസ് ഓഫ് നൗ 1 ആ ഒരു സ്റ്റാർട്ടിംഗ് പേസ് അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാർട്ടിംഗ് പേസ് ചെറുതായിട്ടൊന്ന് കുറച്ച് തന്നെ കുറഞ്ഞു തന്നെയാണ് തുടങ്ങുന്നത്. ലെറ്റ് സീ. സുദർശൻ ആൻഡ് ബട്ട്ലർ ആണ് ഓൺ ക്രീസ് ഉള്ളത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് വി ഹാവ് സുദർശൻ. 10 ball, രണ്ടുപേരും 10 balls തന്നെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. 7 runs സ്വന്തമാക്കി ബട്ട്ലറും 12 runs നൽകി സായ് സുദർശനും ഓൺ ക്രീസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇവർ രണ്ടുപേരും കൂടി മാക്സിമം കിടിലം ഒരു പാർട്ട്നർഷിപ്പ് നമുക്ക് തരുമോ എന്നുള്ളത്. എന്തായാലും രണ്ട് ടീമിനും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നു ഫോർ ഗുജറാത്ത് ആൻഡ് ഓൾസോ ഹൈദരാബാദ്. ഇന്നത്തെ മത്സരത്തിന്റെ വിശേഷങ്ങൾ അറിയാറായിട്ടും അപ്ഡേറ്റ്സ് അറിയാറായിട്ടും ട്യൂൺ ഇൻ ടു യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോൺ 91.7 എഫ് എം. ആസ് ഓഫ് നൗ കാര്യങ്ങളൊക്കെ ദേ നിങ്ങളുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ഓവർ ഓൾമോസ്റ്റ് അവസാനിക്കാനാവുന്നു. 26 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത്. You're listening to Qatar's Happiness Frequency 91.7 FM. Kete kete kutugudam.

0: 24/7.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back to Radio Zone 91.7 FM 917 Evenings in the time. Sandeep aanu koodeyullathu. Studio clockil samayam 5 mani kazhinja 39 minutum 38 secondum. What a beautiful evening, guys. ആ ഒരു ഈവനിങ് വൈബ് ഒക്കെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകളും എടുത്തിട്ടുണ്ട്. ആ ട്രാക്സ് ഒക്കെ തന്നെ കേട്ട് ഇങ്ങനെ പോകുന്ന ഈ ഒരു വൈബിൽ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ദിവസമല്ല ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു ചെറിയ വലിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ സംഭവമൊന്നുമല്ല, ലവിനെ പറ്റിയിട്ടും കോമ്പാറ്റബിലിറ്റിയെ പറ്റിയിട്ടുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോമ്പാറ്റബിലിറ്റിയും ലവും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന രണ്ടും ഡിഫറെൻ്റ് വേർഡ്സ് ആണ്. സോ ഒബ്വിയസ്ലി അതിൻ്റെ മീനിങ് വേറെയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ബട്ട് സ്റ്റിൽ ഈ രണ്ട് സംഭവത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് പ്രെഡിക്റ്റബിൾ ആണ്, ഒന്ന് അൺപ്രെഡിക്റ്റബിൾ ആണ്. ലൈഫിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് കോൾ ഇറ്റ് പൊരുത്തം. സോ കോമ്പാറ്റബിലിറ്റി എന്നുള്ളത് ബേസിക് ആയിട്ട് പൊരുത്തം എന്നുള്ള ഒരു ഐഡിയോളജിയിലേക്ക് നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഈസിലി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ, വാല്യൂ സിസ്റ്റം, ഫാമിലി നീഡ്സ്, ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് കോമ്പാറ്റബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലവ് എന്നുള്ളത് ഇറ്റ്സ് എ ഇമോഷൻ. ഇന്നുണ്ടാവാം, നാളെ ഉണ്ടാവാം, ചിലപ്പോൾ ഈ മൊമെൻറ്റിൽ ഉണ്ടായിരിക്കാം, ഈ ഒരു സെക്കൻഡിൽ ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഒരാളുടെ അടുത്ത് എപ്പോഴാണ് സ്നേഹം കൂടുന്നത്, ആ ഒരു ലവ് ഉണ്ടാവുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാലും ഒരു കോമ്പാറ്റബിലിറ്റിയും ലവും ഒക്കെ കൂടെ ഒരുമിച്ച് വന്നാലേ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ടു ആൻസർ. എന്നാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഒരുപാട് മൂവീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചിത്രത്തിൻ്റെ പുറകെ പോവുകയല്ല, പക്ഷെ ഞാനിപ്പോൾ ഒരു മാച്ചിൻ്റെ പുറകെ പോവുകയാണ്. അവിടെ എത്രത്തോളം കോമ്പാറ്റബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്സ്. അങ്ങനത്തെ IPL T20 അപ്ഡേറ്റ്സിലേക്ക്, ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ വളരെയധികം ഇൻടാക്റ്റായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ ഞാൻ റെഡിയാണ്. ആ യു ഗൈസ് റെഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റെഡി അല്ലാണ്ടിരിക്കാൻ എന്താണ് കാര്യം.
6: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
7: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
8: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
9: In association with
10: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: There's no debate that the stadium is so damn excited. Ahmedabad Stadium ഏറ്റവും അധികം തന്നെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വണ്ടർഫുള്ളായിട്ട് 8 ഓവേഴ്സ് അവസാനിക്കുമ്പോൾ ഗുജറാത്ത് 56 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിലാണ്. ഈ ഒരു ടൈമിൽ ഓൺ സ്ട്രൈക്ക്, ഓൺ ക്രീസ് ഉള്ളത് നിഷാന്ത് സിന്ധു ആൻഡ് ഓൾസോ സായ് സുദർശൻ. 19 ബോൾസ് നേരിട്ട് 21 റൺസ് നൽകിയിട്ടുണ്ട്. 11 ബോളുകൾ നേരിട്ട് 21 റൺസ്. രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഏകദേശം റൺസിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണെങ്കിലും വെയിറ്റ് ചെയ്യാം. ലെറ്റ് സി ഹൗ ദ പാർട്ട്ണർഷിപ്പ് ഇസ് ഗോയിങ് ടു ഗോ. സായ് സുദർശൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പും കാര്യങ്ങളും ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ടീം മേറ്റ്സിൻ്റെ കൂടെയൊക്കെ നിന്നുകൊണ്ട്. ഇനി എത്രത്തോളം നല്ലൊരു രീതിയിൽ സ്കോർ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗുജറാത്ത് ടീമിന് സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഹൈദരാബാദ് ആൻഡ് ഗുജറാത്ത്, ഇന്നത്തെ ആ ഒരു മത്സരം ആരാണ് ജയിക്കാൻ പോകുന്നത്, ടാർഗറ്റ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയട്ടെ. ആ ഒരു ഗെയിമിൻ്റെ എസെൻസ് ഇതാ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ വി വിൽ ഹാവ് ടു സീ ഹൂസ് ഗോയിങ് ടു ബി ദി ഷോ സ്റ്റോപ്പർ ടുഡേ. ആ ഒരു ഷോ സ്റ്റോപ്പർ ആരാണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സൂണർ 91.7 FM. തൽക്കാലം നമ്മളൊരു നൈസ് ട്രാക്കിലേക്ക് പോവുകയാണ്. Why? Because we will be having more updates. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ഡ്രൈവിൽ, ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സൂണർ 91.7 FM. ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ, ഒരു ഊദ് ട്രിപ്പ്.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇനി ദി ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 426.50 ഖത്തറിയൽ, 21 കാരറ്റ് ഗോൾഡ് 494 ഖത്തറിയൽ, 22 കാരറ്റ് ഗോൾഡ് 521 ഖത്തറിയൽ, 24 കാരറ്റ് ഗോൾഡ് 565.50 ഖത്തറിയൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
3: You're listening to
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
11: Daiso, let's make every outing unforgettable.
12: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 400-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again. Radio Suno 91.7 FM 917 evenings in the time aanu. Sandeep aanu koode join cheyyunnathu. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:45 ആവുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ നിങ്ങളുടെ അരികിൽ ഞാനും ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഡ്രൈവിൽ ജോയിൻ ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് പോയപ്പോൾ നൊസ്റ്റാൾജിയ ബ്രോ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ചു ആശിഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റഫീഖ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് കാലത്ത് ആ റിമോട്ടിലെ ബട്ടൺ ഞെക്കി പൊട്ടിച്ചതിന് കൈയും കണക്കും ജൂക്ക് ബോക്സിൽ ജസ്റ്റ് ഈ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട്. ഇതൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഒരുപാട് ഓർമ്മകളിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് റഫീഖിൻ്റെ മെസ്സേജ് ഉണ്ട്. ജിൻസെയിം സെയിം ഏകദേശം അതേപോലെ തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അമീറിൻ്റെ മെസ്സേജും ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നമുക്ക് നൊക്ലാജിയ ഐ മീൻ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കുറേയേറെ പാട്ടുകൾ ഒന്ന് പ്ലേ ചെയ്ത് തരാമോ, ആ പാട്ടുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തേ ബ്രോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നു പോയ പാട്ടുകളാണ് കേട്ടോ ഇതൊക്കെ.

0: യെസ് ഈ ഓർമ്മക്കയായി എന്നുള്ള ഒരു പാട്ട്, അയ്യോ എന്ത് ഒരു വോയിസ് ആണല്ലോ. എനിക്ക് തോന്നുന്ന ദാസേട്ടൻ ഇറ്റ്സ് ഇൻക്രെഡിബിൾ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ തന്നെ പറയണം. നമുക്ക് അതിന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അത്രമാത്രം കേട്ടിരുന്നിട്ടുള്ള ആ ചാനലുകൾ സ്കിപ്പ് ചെയ്ത് പോവാത്ത ഒരു പാട്ടിൽ ലിസ്റ്റിൽപ്പെട്ട ഒരു പാട്ടാണിത്. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കേട്ടോ. കുറച്ച് കാലങ്ങളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി ആയി കേട്ടിട്ട്, പക്ഷെ എന്നാലും ജൂക്ക് ബോക്സ് ടൈം ഞാൻ പേഴ്സണലി ആ ലിസ്റ്റിൽ ആഡ് ചെയ്തിരുന്ന പാട്ടായിരുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ, അയ്യോ ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് നെസ്റ്റാൾജിയ തന്നിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ സംഭവങ്ങൾ ലിസ്റ്റ് ഒന്ന് ഔട്ടാക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ ലിസ്റ്റൊക്കെ പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കണ്ട. മാക്സിമം പറ്റുന്ന സോങ്സ് ആണെന്നുണ്ടെങ്കിൽ, ആൽബം ആണെങ്കിലും ഒക്കെ ഞാൻ പ്ലേ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ട്രെൻഡൊക്കെ മാറി മ്യൂസിക് മോജോ അങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അക്കപ്പെല്ല സോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓഫ് സോങ്സ്, ഈ ഒരു ചെറിയ ഒരു മ്യൂസിക് ടോൺ കാരൻ എന്താണ് ചെറിയ നമ്മുടെ നോർമൽ പാട്ടിൻ്റെ ഇടയിലൂടെ വരുന്നതിനാണ് ഈ ഒരു അക്കപ്പെല്ല എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഹാസ് എ ബീറ്റ്. എല്ലാ സോങ്സിനും ബീറ്റ് ഉണ്ട്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ബീറ്റും നോർമൽ സോങ്ങും കൂടി ഒന്ന് ഒന്നിക്കുമ്പോൾ അക്കപ്പെല്ല സോങ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേർഷൻ എന്താണെന്നുള്ളത് ദാ ഈ പാട്ട് കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും.
1: ഡൂഡ്
0: വിധു പ്രതാപ്, എന്ത് കിടിലായിട്ടാണ് ആ ഒരു സോങ്, നങ്ങേലി സോങ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം. ഈ പാട്ടുകളൊക്കെ നമ്മുടെ റേഡിയോയിലൂടെ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ആൻഡ് യുവർ ഫേവറേറ്റ് സോങ്സ് കൂടി. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: തീരാവുന്നേ ഇപ്പൊ നിനക്കുള്ളൂ, അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
4: You're listening to
5: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനിയേറിയ വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas, 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecuesinum avashyamayathellam orukki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back to Radio Sun 91.7 FM, 917 Evenings in the Time. Sandeep is here to join us. In this time, we have a few wishes and messages. We have a few wishes and messages and suggestions. What do you think of Rafiq? Bro, where is this part? Kuda Jadri,
11: Kuda Chuduma, Kuda Manu Polei Pranayam.
10: ക്ഷമിക്കുമുത്തേ ക്ഷമിക്കുക ജി ക്ഷമിക്ക് കുറച്ചൊന്ന് ആ ഞാൻ പ്ലേ ചെയ്യാണ്ടിരുന്നതല്ല ശരിക്കും ഈ ഒരു പാട്ടും ആ ഒരു ലിസ്റ്റിൽ തന്നെ പെടേണ്ടതായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നില്ല ദെൻ യെസ് ആ ഒരു പാട്ട് ഞാൻ തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും റഫീഖ് ബ്രോ തത്ത മെസ്സേജ് അയച്ചിട്ടുണ്ട് പറക്കലൊക്കെ നിർത്തി തത്ത എനിക്ക് തോന്നുന്നത് ഒരു മെസ്സേജ് എനിക്കിവിടെ അയച്ചേക്കുന്നത് ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ ആഫ്റ്റർനൂൺ കഴിഞ്ഞാൽ റേഡിയോ സുനോയിലെല്ലാം അടിപൊളി പാട്ടുകളാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തത്തയുടെ മെസ്സേജ് പിന്നല്ല കൂടെ ആരാ ഉള്ളേ തത്ത ബ്രോ അപ്പൊ എന്തായാലും ദാ അതേപോലുള്ള ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ കേൾക്കാനായിട്ട് കീപ് ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ബർത്ത്ഡേ വിഷാണ് വന്നേക്കുന്നത് ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു ആൻഡ് ഒരു സോങ് സജഷൻ കൂടി വന്നിട്ടുണ്ട് നേരത്തെ സന്ദീപ് ബ്രോ പ്ലേ ചെയ്ത മറ്റേ ഓർമ്മയ്ക്കായി എന്നുള്ള സോങ്ങില്ലേ അത് തന്നെ പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ദാ ഈ ഒരു ബർത്ത്ഡേ വിഷ വന്നേക്കുന്നത് തീർച്ചയായിട്ടും ബർത്ത്ഡേ വിഷിലേക്ക് വരുമ്പോൾ വിഷസ് വന്നേക്കുന്നത് മുമ്മിയുടെ അടുത്തുനിന്ന് മുമ്മി ഓഹ് എന്തൊക്കെ പേരാണല്ലേ സോ മുമ്മി പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ് സുനൈന മുഹമ്മദിന് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഹാപ്പി ബർത്ത്ഡേ

ഓൾറൈറ്റ് അപ്പൊ മൊമി ഇത് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വിഷസ് അറിയിക്കുമ്പോൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ആണ് റേഡിയോ സുനോയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ആ ഒരു ദിവസം ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നത്. യെസ്, ഇവിടെ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെസ്സേജിലേക്ക് എവിടെത്തു ഐ പി എൽ അപ്ഡേറ്റ്സ് എവിടെത്തു എന്ന് പറഞ്ഞിട്ട് ദേ വരുന്നു. എന്തായാലും ആ ഒരു വിഷസിലേക്ക്, ഐ മീൻ ആ ഒരു അപ്ഡേറ്റിലേക്ക്, വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ഐ പി എൽ ടി ട്വന്റി ടൈം. വണ്ടർഫുള്ളി പ്ലേയിങ്, രണ്ട് ടീമുകളും തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗെയിം ദാ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ ഓൺ ക്രീസ് ഉള്ളത് സായി സുദർശൻ, ഹി ഈസ് മേക്കിംഗ് എ വെരി ഗുഡ് കം ബാക്ക്. ഓക്കെ, നോട്ട് ബാഡ്. സായി സുദർശനും അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ആണ് നമ്മുടെ ക്രീസിലുള്ളത്. ഓൺ സ്ട്രൈക്ക് സുന്ദറാണ്, 114 runs, 15 overs കഴിയുമ്പോൾ 114 runs, 3 wickets നഷ്ടത്തിലാണ് ഗുജറാത്ത് ഉള്ളത്. ഗുജറാത്തും ഇന്നത്തെ ഹൈദരാബാദ് ടീമും രണ്ടുപേരും കൂടെ തന്നെ ആ ഒരു മത്സരം അതിഗംഭീരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കറിയേണ്ട ഒരു കാര്യം, ഇപ്പം 15th over ആയില്ലേ, ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ഗുജറാത്ത് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കോർ എത്രയാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ആ ഒരു ടെക്സ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ കേൾക്കാനായിട്ടും ഒരു അവസരം ദാ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സോ കീപ് ലിസ്ണിംഗ്, സ്റ്റേ ട്യൂൺഡ്. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം. ഓർമ്മയ്ക്കായി എന്ന ആൽബത്തിൽ നിന്നും ദാസേട്ടൻ ആലപിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫോർ യു.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസ്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunum. Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22. Only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് 425.50 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 493 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 519.50 ഖത്തർ റിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 564 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Welcome back once again, Radio Sun 91.7 FM. Later 9:17 evenings in the time. Anna Sandeep Anna Kude join you in the studio clock. All time is 6 minutes and 38 minutes. 4 seconds. അങ്ങനത്തെ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടൈമിൽ കുറച്ചധികം തന്നെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന പാട്ടുകളൊക്കെ കേട്ടതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചു മുന്നേ ഒരു സിനിമയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയപ്പം നിസ ആ ഒരു പ്രമോടെ ഇടയിൽ എങ്ങാണ്ടോ 2 പതിറ്റാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. പുറത്തൊക്കെ പോയിട്ട് 2 പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ 20 വർഷം തന്നെയല്ലേ? ശരിക്കും 20 വർഷമായോ ഈ ഒരു പാട്ട് ഇറങ്ങിയിട്ടെന്ന്?

അയ്യോ, ഐ കെൻ നോട്ട് ബിലീവ് ദിസ്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് കറുപ്പ് എന്നുള്ള ആ ഒരു സിനിമ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തൃശ്ശയും സൂര്യയും വീണ്ടും ഒന്നിക്കുകയാണ്. ആ ഒരു കോമ്പിനേഷൻ ദാ ഈ ഒരു പാട്ട് കേട്ട് കേട്ട് കേട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട് നമ്മൾ. ആ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും, പക്ഷെ 20 വർഷമായി എന്നുള്ളത് എനിക്ക് തന്നെ വിശ്വസിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ട് 20 വർഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും ദാ വീണ്ടും തിരിച്ചെത്തുകയാണ് ഗംഭീരമായിട്ടുള്ള മറ്റൊരു ചിത്രത്തിലൂടെ നമ്മുടെ അരികിലേക്ക്. കറുപ്പ് എന്നുള്ള ആ സിനിമയുടെ ടിക്കറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ സെറ്റാണ്. പക്ഷെ ടിക്കറ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ കടമ്പ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ദേ 18 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. നമ്മുടെ ഐ പി എൽ അപ്ഡേറ്റിലോട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആൻഡ് ദെൻ ഒരു ചെറിയ ടാസ്ക് കൂടി തരുന്നു. ടിക്കറ്റ്സ് ഒക്കെ സെറ്റാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു വീക്കെൻഡ് നമുക്ക് കറുപ്പ് സിനിമ ഒരുമിച്ചിരുന്ന് കണ്ടാലോ. ആ ഒരു കാണലിലേക്ക് തന്നെ, ആ ഒരു എന്താണ് പോയിന്റിലേക്ക് നമുക്ക് ഒരുമിച്ച് സിനിമ കാണാനുള്ള ആ ഒരു സ്ക്രീനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ഇന്നത്തെ ടാർഗറ്റ്സ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്സ്. ഈ ഒരു ടൈമിൽ ഗുജറാത്ത് ആൻഡ് ഓൾസോ നമ്മുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഹൈദരാബാദ് ടീമും രണ്ടുപേരും, ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഗുജറാത്ത് അലോൺ, ഹൈദരാബാദ് ഓൾസോ അവരുടെ ഫീൽഡിംഗ് സ്കിൽസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഹോൾഡർ ആൻഡ് വാഷിംഗ്ടൺ ഓൺ ക്രീസ് ഉണ്ട്. 29 ബോളിൽ നിന്ന് 39 റൺസാണ് വാഷിംഗ്ടൺ സുന്ദർ സ്വന്തമാക്കിയിരിക്കുന്നത്. ആൻഡ് ഹോൾഡർ 7 ബോൾസിൽ നിന്നും 7 റൺസ് സ്വന്തമാക്കി. ആ ഒരു ക്രീസ് ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു പാർട്ട്ണർഷിപ്പിനാണോ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരെ പോകുന്നത് ഒരു ബൗണ്ടറി കൂടിയാണ്. സോ ബൗണ്ടറീസും സിക്സറും ഒക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം തന്നെയാണ്. ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം, ഒരു ടീം അങ്ങനെ പെർഫോം ചെയ്യണ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരില്ലേ. എന്തായാലും 19 ഓവേഴ്സ് അവസാനിക്കുന്ന ഈ ഒരു ടൈമിൽ എൻ്റെ ചോദ്യം മറക്കണ്ട, ഇന്ന് നമ്മുടെ ഗുജറാത്ത് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കോർ എത്രയായിരിക്കും, ആ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടിക്കറ്റ്സ് ഓൾമോസ്റ്റ് അടുത്തെത്തിയാൽ മതി കേട്ടോ. ഏകദേശം ഒരു 5 റൺസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമുക്കൊരു ലീനിയൻസി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഈ വീക്കെൻഡ് നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സിനിമയൊക്കെ കാണാനുള്ള ആ ഒരു അവസരവും കൂടിയാണ് കിട്ടുന്നത്. ഒരുപാട് നാളിന് ശേഷം, ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ടു ബി പ്രിസൈസ്, തൃശ്ശയും സൂര്യയും ഒന്നിക്കുന്ന ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ചിത്രം കാണാൻ തീർച്ചയായിട്ടും ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളും എക്സൈറ്റഡ് ആണെന്നുള്ള അറിയാം. ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ 5000917. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. എന്തായാലും സൂര്യയുടെയും തൃശ്ശയുടെയും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആറെന്നുള്ള സിനിമയിൽ നിന്നുള്ള ആ ഒരു സോങ് കേൾക്കാതെ എങ്ങനെ നമ്മൾ പോകും? പാർക്കാതെ നപ്പാർക്കാതെ

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. 917
0: ഈവനിംഗ്സ്. 917 ഈവനിംഗ്സ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Good evening once again. Welcome back, Radio Suno 91.7 FM. LA, the 917 evenings in the time, Mana, Sandhi Mana, Kodi, Alada. യെസ് യെസ് അടിപൊളിയായിട്ടുള്ള ഒരു മാച്ച് തന്നെ അതിൻ്റെ ആദ്യ ഇന്നിങ്സ് ഒരു ബ്രേക്കിലോട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നിരിക്കുകയാണ്. ആൻഡ് ഐ എം എക്സൈറ്റഡ് കാരണം നമുക്കിവിടെ ബാക്ക് ടു ബാക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഫൈനൽ പ്രഡിക്ഷൻസ് എത്രയായിരിക്കും, നിതിൻ ജോസ് 167, നോട്ട് ബാഡ്, നോട്ട് ബാഡ്. ആ ഒരു 167-169 എത്തേണ്ടതായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫൈൻ ടാർഗറ്റ് 169 ഇന്നത്തെ ആ ഒരു ടീം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗുജറാത്ത്. ഇൻഫാക്റ്റ് ആ ഒരു സ്കോർ തീർച്ചയായിട്ടും എടുക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഹൈദരാബാദ് ഇസ് ഓൾസോ ഗെറ്റിംഗ് സെറ്റ് റൈറ്റ് ദെയർ ഓൺ പിച്ച്. ആൻഡ് എനിക്കിവിടെ ഈ ഇ എം എ എന്ന അക്കൗണ്ടിൽ നിന്നും ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 167 അയച്ചേക്കുന്നത് ഇ എം എന്ന അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നതാണ് കേട്ടോ. നിതിൻ ജോസ് 169 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽജോ മാത്യുവും 169 കറക്റ്റായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ദൃശ്യ 166 ആണ് പറഞ്ഞിരിക്കുന്നത്. ഷെഹിൻ പറഞ്ഞിരിക്കുന്നത് 172. ആൻഡ് റൊണാൾഡ്, റൊണാൾഡിൻ്റെ മെസ്സേജിലേക്ക് വരുമ്പോൾ 167. ഓഹ്, എല്ലാവരും ഇന്ന് എന്താണ് ബ്രഹ്മായിട്ടുള്ള ആ ഒരു ടാക്ക് ടു ടാക്ക് പൊളി പൊളി പ്രഡിക്ഷൻസ്. ജെഫിൻസ് 173 പറയുന്നു. മറിയം 192 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗുജറാത്തിൻ്റെ സ്കോർ 185 ആയിരിക്കും എന്ന് ഫാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബിൻ 176 YNWA എന്ന അക്കൗണ്ടിൽ നിന്നും 166 എന്നുള്ള സ്കോറാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു 172, ഷെയ്ഖ് ഇസ്മായിൽ 172, ടോപ്പ് ലൈൻ എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് 160 ടോപ്പ് ലൈൻ അയ്യോ എവിടെ പോയി, 165. ഓക്കെ, ഷഫീഖ് പറയുന്ന 173 ആയിരുന്നു. അൻസിൽ ഹബീബ് 167 ഓൾമോസ്റ്റ്. മുസിൻ 176 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്ക് ടു, ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് AS ദേ പറയുന്നുണ്ട് 167. പക്ഷേ ഓൾറെഡി രണ്ട് പേര് എനിക്ക് തോന്നുന്നു ആ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് ടു ദ പോയിന്റ് നമുക്ക് അയച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേരെയും നമുക്ക് കൺസിഡർ ചെയ്യണം. ഞാൻ കുറച്ചുകൂടി ഒരു സമയം തരാം, ഒരു ചോദ്യവും കൂടെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ലക്കി വിനേഴ്സ് കുറച്ചധികം ഇനി സെലക്ട് ചെയ്യാനുണ്ട്. ഇന്നത്തെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രഡിക്ഷനിൽ ഓൾറെഡി രണ്ട് പേര് സെറ്റായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 169 എന്നുള്ള ആ ഒരു ഉത്തരത്തിലേക്ക് റൈറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ദെൻ നമുക്ക് കുറച്ചുകൂടി ആ മത്സരം ഒന്ന് ഉഷാറാക്കാനായിട്ട് ഇനി ഒരു ചോദ്യവും കൂടി എൻ്റെ അടുത്തുണ്ട്. ആ ചോദ്യത്തിന് കൂടെ ഉത്തരം പറയണം. ആൻഡ് ആ ചോദ്യം എന്താണെന്നറിയാൻ യെസ് യു വിൽ ഹാവ് ടു വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ദ ഈ ഒരു ടൈം നമ്മൾ സ്കോർ അപ്ഡേറ്റിലേക്ക് പോവുകയാണ്.
10: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
9: 169 എന്ന സ്കോറിലേക്ക് പോകാനായിട്ട് ഇത്രേ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഹൈദരാബാദ് ദേ അവരുടെ ആ ഒരു സ്ട്രൈക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൺസ് ഒന്നും ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല. മൂന്ന് ബോളുകൾ അവസാനിക്കുന്നു. ആദ്യത്തെ ഓവർ കംപ്ലീറ്റ് ആവാൻ പോകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് റൺസ് ഒന്നും സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും തിങ്സ് ആർ സേഫ്. ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 10 മിനിറ്റും 40 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: You are listening to Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue sinum, avashyamayathellam oriki, Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back to Radio Suno 91.7 FM 917 Evenings. In the time, Sandeep Anna Khude joins you in the ബ്യൂട്ടിഫുള്ളി പ്ലേയിങ് അനദർ ഗെയിം. രണ്ട് ടീമുകൾ ഗുജറാത്ത് ആൻഡ് ഓൾസോ ഹൈദരാബാദ് ഇന്നത്തെ മത്സരം അതിഗംഭീരമായിട്ട് മുന്നേറുമ്പോൾ ആദ്യ ആ ഒരു രണ്ട് ഓവേഴ്സ് കഴിയുമ്പോൾ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഹൈദരാബാദ് ടീം. ബട്ട് ആസ് ഓഫ് നൗ വിക്കറ്റ് നഷ്ടപ്പെടുന്നതിലല്ല, ആ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് 169 എന്ന ടാർഗറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇന്ന് ഹൈദരാബാദിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ആൻസർ ചെയ്യപ്പെടേണ്ടത്. ബട്ട് ആ ഒരു ചോദ്യത്തിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഞാനൊരു ചെറിയ ഗെയിം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗെയിമിൽ വിന്നർ ആവുന്ന നമ്മുടെ ലക്കി വിന്നേഴ്സിനെ കാത്ത് കറുപ്പ് മൂവിയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നേരെ പോവുകയാണ് നമ്മുടെ ഐ പി എൽ സ്കോർ അപ്ഡേറ്റിലേക്ക്.
6: Brought to you by
7: Qatar's best kulfi taste cheyano engil ponnodo Brooks cafe lega Matar Kadim Vakra VFS Global Center na samivam Ugba Bin Nafi Metro Station follow cheyyo insta Brooks Cafe Qatar serving happiness co-presented by
8: Ibad Sports gear up game on all your sports needs at one place Ibad Sports brand of achievements contact 7733-9198
9: in association with
10: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: ബ്യൂട്ടിഫുൾ ഒരു മാച്ചാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മാച്ചിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അത് കണ്ടിരിക്കാൻ ഒരു എനർജി അല്ലേ. ആ ഒരു എനർജിയും ആവേശവും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഫോറുകൾ പോകുന്നു, സിക്സുകാരിൽ പോകുന്നു, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സന്തോഷവും അതിൻ്റെ കൂടെ തന്നെ ഫീൽഡിംഗ് നല്ല ടൈറ്റാക്കിക്കൊണ്ട് സ്പെഷ്യലി ആദ്യത്തെ രണ്ട് ഓവേഴ്സ് ഓൾമോസ്റ്റ് ഇതാ അവസാനിക്കുന്ന ഈ സമയത്ത് നമുക്ക് രണ്ട് വിക്കറ്റുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഓപ്പോസിറ്റ് ടീം നോക്കുമ്പോൾ അല്ലേ ഒരുപാട് രീതിയിൽ തന്നെ സന്തോഷം തന്നുകൊണ്ടിരിക്കുന്ന ഒരു മാച്ച്, അതിലും അതിലേറെ ആവേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ചാണ്. മൂന്നാമത്തെ ഓവർ ഓൾമോസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്ന അവസാനത്തെ ബോളിലേക്കാണ് നമ്മൾ പോകുന്നത്. 22 റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ ഒരു സൈഡിൽ നിന്ന് ഗുജറാത്തിൻ്റെത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ലെറ്റ് സീ ഹൂ ഈസ് ഗോയിങ് ടു വിൻ ടു നൈറ്റ്. ആ ഒരു വിശേഷത്തിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് കമ്മിങ് അപ്പ് ആൻഡ് വെയിറ്റ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദ്യവുമായിട്ട് ഒരു ചെറിയ ഗെയിമുമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്ത് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്, തൃഷ ആൻഡ് ഓൾസോ സൂര്യ 20 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ആ ഒരു മൂവിയുടെ ടിക്കറ്റ്സ് ആണ് ഈ ഒരു വീക്കെൻഡ് നിങ്ങളെ കാത്തിരിക്കുന്നത്.

0: ഞാൻ നിത്യമാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
1: 917 evenings.

രമ്യാ നമ്പീശൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സെന്റർ 91.7 FM-ലൂടെ. ഇടയ്ക്കൊരു മൂളല് കേട്ടെങ്കിൽ വേറൊന്നുമല്ല, ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് പാടാൻ ശ്രമിച്ചതാണ്. അഷ്ടമി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം മൈക്ക് ഓഫ് ആവേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തും നടക്കുമല്ലോ. ഓൾ റൈറ്റ്. അപ്പോൾ ഇതാ ആ ഒരു ചെറിയ പാട്ട്. ചില പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പാടിപ്പോവാനായിട്ട് ഒരു മോഹം, ആ ഒരു ആഗ്രഹം ഞാൻ അങ്ങ് തീർത്തു. പിന്നെ ഞാൻ ഓണേറി പാടുന്നില്ല, പിന്നെ ആരും ട്യൂൺ ഇൻ ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ദാ ഈ ഒരു പോയിന്റിൽ വെൽക്കമിങ് യു ഓൾ ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെയുള്ളത്. ഇപ്പൊ പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒരു ക്വിസ് മാസ്റ്റർ ആവാനായിട്ട് പോവാണ്, ക്വിസ് മാസ്റ്റർ. ഓക്കെ, ക്വിസ് മാസ്റ്റർ. അപ്പൊ ഈ ഒരു ക്വിസ് മാസ്റ്ററിന് ചോദിക്കാനുള്ള ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്ന റൈറ്റ് ആൻസേഴ്സ് തരാൻ പോകുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ആ മൂവിയുടെ ടിക്കറ്റ്സ്, കറുപ്പ് മൂവി. യെസ്, സൂര്യ ആൻഡ് തൃഷ വീണ്ടും ഒന്നിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് റിസർച്ച് ചെയ്ത് പോയപ്പോഴാണ് 20 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞെങ്കിലും എക്സാക്ട്ലി 20 അല്ല കേട്ടോ, 21 വർഷമാണ്. 21 വർഷത്തിന് ശേഷം വീണ്ടും അവർ ചേർന്ന് അഭിനയിക്കുന്ന ഒരു സിനിമ, അവരൊന്നിക്കുന്നു ആ ഒരു ചിത്രത്തിലൂടെ വീണ്ടും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് 90s കിഡ്സിനൊക്കെ തന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കോംബോ. എന്നാൽ ഈ ഒരു കോംബോ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സംഭവം. സൂര്യ തൃഷ ഈ ഒരു പാട്ട് ഞാൻ കുറച്ച് മുന്നേ പ്ലേ ചെയ്തിരുന്ന പാർക്കാതെ എന്നെ പാർക്കാതെ ആ 6 എന്നുള്ള മൂവിയിലെ പാട്ടാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃഷയും സൂര്യയും അതിനു മുന്നേ ആയിട്ട്, അതായത് ടോട്ടലി അഭിനയിച്ചേക്കുന്നത് 3 സിനിമകളാണ്. ഏതാണ് ആ സിനിമയെന്ന് പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000-00917-ലേക്ക്. അപ്പോൾ ഇന്നത്തെ ചെറിയ വലിയൊരു പണി എന്ന് പറയുന്നത്

എവിടെ നിന്ന് നമ്മുടെ ലിസ്ണേഴ്സിന് ഇതൊന്നും പണിയോ അല്ല കെണിയോ അല്ല, പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 തൃഷ ആൻഡ് ഓൾസോ സൂര്യ കോമ്പിനേഷൻ. ഒരുപാട് ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, 3 ചിത്രങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആ ഒരു സിനിമ ലിസ്റ്റിൽ കൂട്ടണ്ട. അല്ലാണ്ട് അഭിനയിച്ചിരിക്കുന്ന 3 സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന, ശരി ഉത്തരം പറയുന്ന ലക്കി വിനേഴ്സിന് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റാണ് ഈ ഒരു വീക്കെൻഡ് നമുക്ക് പോയി ഒരുമിച്ച് ആസ്വദിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. സോ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ 5000917. സന്ദീപാണ് കൂടെ ഉള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Sunon 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: You're listening to...
6: Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
9: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
10: in association with
11: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
12: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
13: ഡൈസോ, let's make every outing unforgettable.
14: And
15: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: ആന്റണി വർഗീസ് പെപ്പെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം കൂട്ടുകൂടാം.
1: 917 Evenings.
2: കുറച്ചധിക നേരമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഐ പി എൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട്. ഞാനിവിടെ ദേ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് തന്നെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞു പോവാൻ ഞാൻ ആ ലിസ്റ്റിലോട്ട് വരാം. എന്തായാലും ഈ ഒരു പോയിന്റിൽ നമുക്ക് ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
3: In association with
4: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
2: ബൗണ്ടറീസ് പായ് ആണോ എന്താണ് അവസ്ഥ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ യെസ് ഞാൻ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വിക്കറ്റ് പോയതായിട്ടാണ് കണ്ടത്. അയ്യോ എന്താണോ ആ അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ ഒരു പോയിന്റിൽ 10th over ഏകദേശം അവസാനിക്കാറായി നിൽക്കുമ്പോൾ ഹൈദരാബാദ് 56 runs 5 wickets നഷ്ടത്തിലാണ്. സോ 56 runs ഇനി 169 എന്നുള്ള ആ ഒരു ടാർഗറ്റിലോട്ട് എത്തിച്ചേരാനായിട്ട് നമ്മുടെ ഹൈദരാബാദ് ടീമിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. 62 balls 113 runs ആണ് വേണ്ടത്. ക്ലസൻ ആൻഡ് ഓൾസോ നിതേഷ് കുമാർ റെഡ്ഡിയാണ് ഓൺ ക്രീസ് ഇതാ ഇപ്പോൾ ഉള്ളത്. നിതേഷ് കുമാർ റെഡ്ഡി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോയിരിക്കുന്നത്. നിതേഷ് കുമാറിനും അതേപോലെ തന്നെ ക്ലസനും ചേർന്ന് റെഡ്ഡിയും ക്ലസനും കൂടെ സെറ്റാവോ? പാർട്ട്ണർഷിപ്പ് എന്തായാലും ഗംഭീരമായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷകൾ തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഹൈ ആക്കി വെച്ചുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ സോങ്. പക്ഷേ ഒരു കാര്യം ദാ ഈ ഒരു ടൈമിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രൈഡേ ആ ഒരു മൂവി കറുപ്പ് എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ടിക്കറ്റ്സ് എൻ്റെ കയ്യിൽ സെറ്റാണ്. സൂര്യയും തൃശയും കൂടെ ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന 3 ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ പേര് അയക്കാനായിട്ട് മറക്കണ്ട. 5000 997

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: In association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back to Radio Zone 92.7 FM. 917 evenings in the time aana. Sandeep aana koode ullathu. Evening time valare adhigam special aayi. Evening alla night aayi almost. Namukku oru cheriya good night okke parayan samayam aayi varunnu. But then korcha adhiga neeram koodi njan ningalude koode undaavum. Ee oru time il IPL updates alla korcha munne njan chodicha aa oru chodyathinte uttarathilekku aarekkaana right answers paranjekkunnathu. Idokke ariyanayitta njanum excited aayitt irikkaana. Endayalum aa oru listilekku thaneyaanu povunnathu. Without taking anybody's time, let's get in. അങ്ങനെ ചോദിച്ച മൂന്ന് സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് റൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലിസ്ണേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ. വിഷ്ണു ദീ തപ്പിപ്പിടിച്ച് റൈറ്റ് ആൻസേഴ്സൊക്കെ എനിക്കിങ്ങനെ അയച്ചിട്ടുണ്ട്. SHAS അത്രമാത്രമേ ഷാസ് എന്നാണോ പേര്? ഓക്കെ, ഷാസ് ആൻസർ അയച്ചിട്ടുണ്ട്. ജ്യോതി ബാസ് എന്ന അക്കൗണ്ടിൽ നിന്നും ആൻസർ വന്നിട്ടുണ്ട്. ഷീബ ഷബീബ, ഓക്കെ, ഷബീബ ആൻസർ പറയുന്നു. ധ്യാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷഫീഖ്, ഹനീജ്, ദൃശ്യ, അൽജു, മാത്യു പേരില്ലാത്ത അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ആഷേദ് പേരുകൂടെ ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളാരാന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റും. ജോ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഐഷ ആൻസർ പറയുന്നു, ഐഷ അല്ല, അസ്കർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. AS എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. അമിത് ഉത്തരം പറയുന്നു. ഷർജീത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറുപ്പ് എന്ന ആ സിനിമ സ്പെഷ്യലി ജ്യോതിക ആൻഡ് ഓൾസോ സൂര്യ ഒന്നിക്കുന്ന ആ ഒരു സിനിമ നമുക്ക് കാണാനായിട്ടുള്ള അവസരമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവരഭിനയിച്ച എല്ലാ സിനിമകളും തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, അവരഭിനയിച്ച സിനിമകൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി സിനിമകളൊന്നുമില്ല നമുക്കങ്ങനെ തോന്നുമെങ്കിൽ പോലും മൂന്ന് സിനിമകളാണ് ഇതിന് മുന്നേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ 2002 ആദ്യ സിനിമ എന്ന് പറയുന്നത് മൗനം പേസിയതേ. അമീർ എന്ന ഡയറക്ടറാണ് ആ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് മൗനം പേസിയതേ. 2002 പുറത്തിറങ്ങിയ ഫസ്റ്റ് മൂവി ഇവരുടെ കോമ്പിനേഷനിൽ. പിന്നെ ഉള്ളത് 2004, രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയുധ എഴുത്ത് എന്ന മണിരത്നം സർ ചെയ്തിരിക്കുന്ന ഒരു വണ്ടർഫുൾ മൂവി, ഒരു പൊളിറ്റിക്കൽ ഡ്രാമയായിരുന്നു സിനിമ. 2005 ആറ് എന്നുള്ള സിനിമ ഹരി ഡയറക്റ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതേ ഈ മൂന്ന് സിനിമകളുമാണ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ ഒത്തിരി കിട്ടാൻ ചാൻസ് ഉള്ള സിനിമകൾ തന്നെയാണ്. റോബി ക്ലാരൻസ് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻസൽ ഹബീബ്, ജയകുമാർ, അതേപോലെ തന്നെ മസ്താൻ ഷെയ്ഖ് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. അമീർ ഉത്തരം അയച്ചിട്ടുണ്ട്. റെയ്സിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്. നോട്ട് മെൻഷൻഡ് മൈ നെയിം. യെസ്, റെയ്സ് ബ്രോ ചെറുതായിട്ടൊന്ന് വിട്ടുപോയതാണ്, ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ദാ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ ആ ഒരു കൺഗ്രാജുലേഷൻസ് പറയണമല്ലോ. കൺഗ്രാജുലേഷൻസ്. ഇല്ല, കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, ലക്കി വിന്നേഴ്സ്, ഇനി സെലക്ട് ആവുന്ന ലക്കി വിന്നേഴ്സിനെ തീർച്ചയായിട്ടും ആ ഒരു കോൾ വരുന്നതായിരിക്കും നമ്മുടെ ആ ഒരു മൂവിയുടെ ടിക്കറ്റൊക്കെ ആയിട്ട്. സോ കപ്പിൾ ടിക്കറ്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. ആരുമായിട്ടാണ് സിനിമ കാണാൻ പോകുന്നതെന്ന് നിങ്ങളുടെ ഡിസൈഡ് ചെയ്തിരുന്നോളൂ. അപ്പോഴത്തേക്കും കോൾസൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. ആരാണ് ലക്കി വിന്നർ എന്നറിയാൻ ഞാനും വെയിറ്റിംഗ്. ദ പ്രജ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി Radio Zone 91.7 FM. Get to get it. Cool to go down.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 12:47 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. 8 മണി കഴിഞ്ഞ 19 മിനിറ്റ് ആവുന്നു ഈ ഒരു ടൈം. എന്താ സന്ദീപ് വീട്ടിൽ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഒരു ഗെയിമൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കല്ലേ, എങ്ങനെയാണ് ഞാൻ പോവുക. പക്ഷേ ഈ ഒരു ടൈം ഞാൻ വന്നത് ചെറുതായിട്ടൊന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, കൊതിപ്പിക്കാനോ? അതങ്ങനെ കൊതിപ്പിക്കൽ നടക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫാക്ട് ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശപ്പടിക്കുന്ന അസുഖമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യാം കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ
3: ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
5: അങ്ങനെ സ്വാദിൻ്റെ നല്ല നിമിഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ ബിരിയാണിയുടെ ആ ബാക്കി കഥയാണ്. നമുക്ക് ഓരോ ബിരിയാണീസും തരുന്ന ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ശരിക്കും ബിരിയാണിക്ക് പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ബിരിയാണിക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. ഓരോ സ്ഥലത്തെ ബിരിയാണി വെച്ചിട്ട് തന്നെ ആ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൈദരാബാദി ബിരിയാണി കുറച്ച് ബോൾഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള ബിരിയാണി ആണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഞാൻ ഹൈദരാബാദി ബിരിയാണിയുടെ പ്രത്യേകതയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പൈസി ആയിട്ട് സാഫ്രൻ ഹെവി ആയിട്ട് അവർ യൂസ് ചെയ്യും. സാഫ്രൻ ആസ് ഇൻ മഞ്ഞൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ കുറച്ചധികം ചേർത്ത് യൂസ് ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് ബോൾഡ് ആൻഡ് ഇൻറ്റൻസ് ആണ് പേഴ്സണാലിറ്റി പറഞ്ഞേക്കുന്നത്. ഇത് മാത്രമല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിരിയാണിക്കും പേഴ്സണാലിറ്റി ആവുന്നത്, നമ്മൾ ആൾക്കാരിൽ മനുഷ്യന്മാരിൽ പേഴ്സണാലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഫുഡും അതേപോലെ തന്നെ നമുക്ക് പേഴ്സണാലിറ്റി വൈസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വലിയ വലിയ എക്സ്പേർട്സ് കുക്കൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും ഷെഫും കുക്സും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കണമല്ലോ. ഇനി രണ്ടാമത് വരുന്നത് നമ്മുടെ ലക്നൗ ബിരിയാണിയാണ്. ലക്നൗ ബിരിയാണി കുറച്ച് എലഗൻറ്റ് ജെൻറ്റിൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയാണ് തരുന്നത്. കുറച്ചൊരു ഫ്ലോറൽ ആൻഡ് ഫ്രേഗ്രൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഫ്രേഗ്രൻറ്റും അതേപോലെ തന്നെ ഫ്ലോറലായിട്ടുള്ള ഫീൽ വരുന്നുണ്ട്. അത് എലഗൻറ്റും ജെൻറ്റിലും ആണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മൾ പോകുന്നത് കൊൽക്കത്ത ബിരിയാണിയിലേക്ക്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് സ്വീറ്റ് ഫ്ലേവർ, സ്വീറ്റ് ഫ്ലേവറല്ല എങ്കിൽ പോലും ഒരു സ്വീറ്റായിട്ടുള്ള കംഫർട്ടിംഗ് ആയിട്ടുള്ള ഫുഡാണ് കൊൽക്കത്ത ബിരിയാണിയുടെ പേഴ്സണാലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി അവസാനം നമ്മുടെ മലബാർ ബിരിയാണിയിലേക്ക് വരുമ്പോൾ യുണീക്കാണ് വൈ, ബിക്കോസ് അരി തന്നെ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. ആൻഡ് ആ ഒരു ദം ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യുണീക്ക് സെസ്റ്റി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മലബാർ ബിരിയാണിക്ക് നൽകിയിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാണ്ട് വഴിയില്ലല്ലോ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
5: ഈ രാത്രിയിൽ ഇനിയിപ്പോൾ ബിരിയാണിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് നേരെ വിട്ടോളൂ BMR-ലേക്ക്. എവിടെ ബിരിയാണി കിട്ടും എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല കിടിലം പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടുത്തെ ആ ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. മെലഡീസിലാണെങ്കിൽ അങ്ങനെ, അല്ല നമ്മുടെ 917 ഈവനിങ്സിലാണെങ്കിൽ അതിലും. ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടിയാണ് വരുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനത്തിലേക്ക്. ദാസേട്ടനും ചിത്ര ചേച്ചിയും ഗംഭീരമായിട്ട് പാടിയിരിക്കുന്ന മറ്റൊരു ഗാനം.

വാട്ട് ആ അൺഎക്സ്പെക്റ്റഡ് ഗെയിം. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനിടയ്ക്ക് ഗെയിം തീർന്നു പോകുമെന്നുള്ള ഒരു കാര്യം. പക്ഷേ വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് ഗുജറാത്ത് ഇന്നത്തെ ആ ഒരു വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. IPL T20 അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ സ്കോറൊന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ടില്ല. വൈ? ബിക്കോസ് ഗെയിം ഇന്നത്തെ ആ ഒരു മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ആൻഡ് ഓൾസോ ഹൈദരാബാദ് രണ്ട് ടീമുകളും തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നമ്മുടെ ഗുജറാത്ത് ടീമിന് എന്താണ് ഇന്നത്തെ ദിവസം ആ ഒരു ലക്ക് അധികം കൂടുതൽ തന്നെയായിരുന്നു. ഹൈദരാബാദ് വിക്കറ്റ്സ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ദാ ഈ ഒരു പ്രശ്നം പറ്റിപ്പോയത്. ഐ വുഡ് സേ ചിലപ്പോൾ ആ വിക്കറ്റ്സ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇനിയും 5 ഓവറുകൾ ബാക്കി നാല് ഓവേഴ്സ് ബാക്കിയുണ്ടായിരുന്നു. 15-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് 86 റൺസ് മാത്രം സ്വന്തമാക്കി ഹൈദരാബാദ് ഇന്നത്തെ മത്സരത്തിൽ നിന്ന് ചെറുതായി

ിക്കുമ്പോ ആരായിരിക്കും ഇത്തവണത്തെ ഐ പി എൽ തൂക്കാൻ പോകുന്നത്? വെയിറ്റ് ചെയ്തിരിക്കാം. എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് ഐ പി എൽ T20 അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഈവനിങ് നിങ്ങളുടെ ആ ഒരു ഡ്രൈവിന്റെ കൂട്ടത്തിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലോട്ട് കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. അപ്പൊ അടുത്ത പാട്ട് ഞാൻ ഗുജറാത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ജവാനി ഹൈ ദിവാനി എന്ന സിനിമയിലെ പാട്ടിലേക്ക്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ഇസ് വെൽ, ആൻഡ് ഫോർ യു.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: You are

എന്ത് ചെയ്യാൻ, ഉറങ്ങുന്നതിന് മുന്നേ ഒരു റാപ്പ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ മതിയാവില്ല. വേറൊന്നും അല്ല കേട്ടോ, അതേ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ഇങ്ങനെ ആയി വരുന്നു. പക്ഷേ പോകുന്നതിന് മുന്നേ ആയിട്ട് മെയ് 12-ാം തീയതി ഇന്നത്തെ ദിവസത്തെ ആ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് തന്നെ കുറേയധികം നേഴ്സസിന് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ വിഷസ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ബട്ട് ദെൻ ആത്മാർത്ഥമായിട്ട് ഇഫ് യു ആർ ലീവിങ് എ ഹോസ്പിറ്റൽ, എന്തെങ്കിലും ആ ഒരു ഹോസ്പിറ്റൽ ജീവിതം, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മൾ പോയി നിൽക്കുമ്പോൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം എഫേർട്സ് ആണ്, എന്തുമാത്രം ആ ഒരു വർക്ക് സ്റ്റൈൽ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടാണെന്നല്ല അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദ വേ ദേ ടേക്ക് കെയർ, ദ വേ ദേ റെസ്പോണ്ട്, ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ കാര്യവും അതേപോലെ വർക്കിലെ കാര്യവും രണ്ടും ഫിസിക്കലി ഇൻവോൾവ്ഡ് ആക്ടിവിറ്റിയാണ്. ഒത്തിരി ഒത്തിരി ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ്, മെൻ്റൽ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വേണ്ട ഒരു ജോലി. ആ ഒരു ജോലിയിൽ ഏറ്റവും അധികം നന്നായിട്ട് നമ്മളെയൊക്കെ ശുശ്രൂഷിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ഒരിക്കൽ കൂടി ഇതാ ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ മെയ് 12 ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ വിഷസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു വിഷസ് എത്തിക്കുമ്പോൾ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ടു ഓൾ ദ പ്ലാന്റ് ലവേഴ്സ് ഔട്ട് ദെയർ. സോ ചെടികൾ ഇഷ്ടമുള്ള, ഇഷ്ടമില്ലാത്ത ആരാളേ അല്ലേ, അത് ഒന്ന് നർച്ചർ ചെയ്യാനായിട്ട് ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് കയറി ചെല്ലുമ്പോൾ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഭയങ്കരമായിട്ട് ഫലിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ടെക്നിക്കാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തന്നെ വന്നു കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വീട്ടിലെ മാക്സിമം ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ കൊല്ലുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് ഈ സംഭവങ്ങളൊക്കെ മാക്സിമം രീതിയിൽ നർച്ചർ ചെയ്യാൻ പറ്റുന്നത്. അതിന് ടെക്നിക്സ് ഒരുപാടുണ്ട്. എസ്പെഷ്യലി നമുക്ക് വെള്ളം ഒഴിക്കാൻ പോലും ഒരു മാസം വരേക്കും വെള്ളം ഒഴിക്കാനായിട്ട് സെൽഫ് വാട്ടറിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാത്തിനും തന്നെ പെർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യമൊക്കെ ചെടിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് പ്ലാന്റ് ഹെൽത്ത് കൂടിയാണ്. പ്ലാന്റിൻ്റെ ഹെൽത്തിന് നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബിക്കോസ് അതും ഒരു ജീവനല്ലേ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കി പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ബാൽക്കണീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മനസ്സിന് ഒരു കുളിർമ, നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നും സ്ട്രെസ്ഡ് ഔട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് വരാം. ഐ മീൻ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്, സ്ട്രെസ്ഡ് ഔട്ടായിട്ടല്ല ബട്ട് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ഗെയിംസും ഗിഫ്റ്റ്സുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM 917 ഈവനിങ്സിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുമ്പോൾ, ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഗുഡ് നൈറ്റ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
2: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഓരോ നിമിഷവും ആശ്വാസത്തിന്റെ തണൽ തേടി നാം തളർന്നിരിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ പ്രകാശമായി ഒരാളുണ്ടാകും. ഉറക്കമില്ലാത്ത രാത്രികളിൽ തളരാതെ കൂട്ടിരുന്ന് സ്നേഹത്തോടെ നെറ്റിൽ തലോടി എല്ലാം ശരിയാകും എന്നൊരു വാക്ക് മരുന്നിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സിന് കരുത്ത് പകരും. സ്വന്തം വീടിന്റെ സന്തോഷങ്ങളെക്കാൾ മറ്റൊരാളുടെ പുഞ്ചിരിക്ക് വില നൽകുന്ന, പകരം വയ്ക്കാനില്ലാത്ത കരുണയുടെയും ത്യാഗത്തിന്റെയും ആ ചൈതന്യങ്ങളെ എന്നും ആദരവോടെ നമുക്ക് ചേർത്ത് പിടിക്കാം. ലോകത്തെ സ്നേഹം കൊണ്ട് സൗഖ്യമാക്കുന്ന ആ മാലാഖമാർക്കായി സമർപ്പിക്കുന്നു ഈ ദിനം. ശാരീരികമായ അവശതകളേക്കാൾ മനസ്സ് തളരുന്ന നേരങ്ങളിൽ ഒരു സഹോദരനായോ സഹോദരിയായോ അരികിലിരുന്ന് അവർ പകരുന്ന ധൈര്യം വാക്കുകൾക്കും അപ്പുറമാണ്. വിശ്രമമില്ലാത്ത പകലുകളെയും നീണ്ട രാത്രികളെയും പുഞ്ചിരിയോടെ നേരിടുന്ന ഈ കരുണയുടെ ഉറവിടങ്ങൾക്ക് മുന്നിൽ നമുക്ക് നന്ദിയോടെ ശിരസ് നമിക്കാം. ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
2: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, ഞാൻ മാലാ പാർവതി.
6: ഓർമ്മപ്പൂവേ പോരൂ, ഓമൽപ്പൂവേ പോരൂ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on
1: Huawei App Gallery. രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
3: സരവണൻ എനിക്ക് ഇന്നൊരു പേര്.
1: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sanoo.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno.
1: Action.
2: Mona Dinesha. Adimohamana. Adimoham.
1: Horror. Tanikki pogan. Anuvada illa. Or drama.
3: Ente kudumbam. Ente swargaraj.
1: Ishta genre edanengilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
7: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
8: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ടുകേ

0: 91.7 FM.
1: Qatar's favorite radio station.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: രംഗച്ചടം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ ദർശി
3: ഓടി മക്ക.
4: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

0: மார்னிங் சவாரி, இது நம்முடைய சவாரி. ஞாயிறு முதல் வியாழம் வரை ராவிலே 6 மணி முதல் மார்னிங் சவாரி. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: home.
7: Hi, this is Nivin Poli.
8: You're listening to Radio Suno.
9: You're listening to Radio Suno.
10: Radio Suno.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

0: amario.
1: ஹதயம் நாடும் அழகிலாடும் கண்கள்
2: சபாஷ்
1: கவிதை.

0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।